ഒപ്പം. അവന്റെ ജീവിതം എപ്പോഴും ഫോൺ സ്ക്രീനിലൂടെ ആയിരുന്നു. കഴിക്കുന്ന ഭക്ഷണം മുതൽ കാണുന്ന കാഴ്ചകൾ വരെ അപ്പപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോറിയാക്കിയില്ലെങ്കിൽ അവനൊരു സമാധാനമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു വാരാന്ത്യത്തിൽ അവൻ മൊബൈൽ നെറ്റ്വർക്ക് പോലുമില്ലാത്ത ഒരു കാട്ടുപാതയിലൂടെ ഒറ്റയ്ക്ക് ഒരു ബൈക്ക് യാത്ര പോയി. പോരാത്തതിന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോണിലെ ചാർജും തീർന്നു. തുടക്കത്തിൽ വല്ലാത്തൊരു വിപ്രാളവും അസ്വസ്ഥതയും തോന്നിയെങ്കിലും ക്യാമറ ലെൻസിലൂടെ അല്ലാതെ ആദ്യമായി അവൻ ആ മഞ്ഞും പച്ചപ്പും നേരിൽ കണ്ടു. ഒരു ഫോട്ടോ എടുക്കാൻ മറന്ന് ആ തണുപ്പിൽ പ്രകൃതിയെ കണ്ട് ആസ്വദിച്ചു നിന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സ്റ്റോറികൾ നമ്മൾ സ്ക്രീനിൽ അപ്ലോഡ് ചെയ്യുന്നവയല്ല, മറിച്ച് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലേക്ക് നേരിട്ട് സേവ് ചെയ്യുന്ന ഇത്തരം കൊച്ചു കൊച്ചു നിമിഷങ്ങളാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 15, കൊല്ലവർഷം 1201, മിഥുനം 1, തിങ്കളാഴ്ച. ഇന്ന് ലോക വയോജന പീഡന വിരുദ്ധ ദിനം. എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന പീഡന വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നത്. നമ്മുടെ വീടുകളിലും സമൂഹത്തിലും പ്രായമായവർ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അപകടങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. തങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നമുക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് ആ മനുഷ്യർ. അതുകൊണ്ട് തന്നെ അവരുടെ വാർദ്ധക്യത്തിൽ ചേർത്ത് പിടിക്കേണ്ടതും വേണ്ട സ്നേഹവും കരുതലും നൽകേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ഹേ ഹലോ, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് കൂടെ ഉള്ളത് ഞാനാണ്. ഇന്നത്തെ മോർണിംഗ് മോജോയിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ പാട്ടുകളും ഓരോ കിടിലും അപ്ഡേറ്റ്സും ഷെയർ ചെയ്യാനായിട്ട് എന്തായാലും ഞാനിങ്ങനെ ഫുൾ എനർജിയിൽ ഫുൾ പോസിറ്റിവിറ്റിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡിന് ശേഷം ഇതാ ഇതാ വീണ്ടും നമ്മുടെ മൺഡേ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ മടിയന്മാരും മടിച്ചുകളും എല്ലാം സ്കൂളിലേക്ക് അയക്കാനുള്ള തിരക്കിലായിരിക്കും. അമ്മമാരും അച്ഛന്മാരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, 13 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയിലോട്ട് വരാനാണെങ്കിൽ, ഇന്ന് June 15 ലോകമെമ്പാടുമുള്ള മുതിർന്ന പൗരന്മാർ നേരിടുന്ന അതിക്രമങ്ങൾ, അവഗണന, മാനസികവും ശാരീരികവുമായിട്ടുള്ള ചൂഷണങ്ങൾ എന്നിവയ്ക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ വർഷവും June 15 ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ടല്ലേ. അപ്പൊ 2011 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിവസം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. പ്രായമായവരോടുള്ള ആദരവും സ്നേഹവും ഉറപ്പിക്കാനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാനും ഈ ദിവസം ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ കുടുംബങ്ങളിലും സമൂഹത്തിലും പലപ്പോഴും നിശബ്ദമായി നടക്കുന്ന വയോജന പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനും മുതിർന്ന തലമുറയ്ക്ക് സുരക്ഷിതമായിട്ടും മാന്യമായിട്ടും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാനുമായിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദിവസം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: Natural. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലൊവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
0: 52ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं, अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി

0: വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. എൻടിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.ndia.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് എൻടിഎ നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
2: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രയ്ക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും യുഎസും ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് ഇയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-0 7 ഗോളിന് പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th മിനിറ്റിൽ നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റ് വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് ഒന്നിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസ്വയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: Morning Mojo.
5: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 കഴിഞ്ഞു 43 ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിൽ ഇന്നു മുതൽ സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വനിതാ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. രാവിലെ 9 മുതലാണ് ഇന്നത്തെ ആ ഒരു സൗജന്യ യാത്ര തുടങ്ങാൻ പോകുന്നത്. ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞു തന്നെ കൃത്യമായിട്ട് തന്നെ 0 ടിക്കറ്റ് എടുക്കേണ്ടതാണ്. സ്ത്രീകളുടെ കൂടെയുള്ള 5 മുതൽ 11 വരെയുള്ള ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റും എടുക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് നിലവിൽ ഓർഡിനറിയിൽ ഉള്ളതുപോലെ തന്നെ 15 വരെ ലഗേജ് സൗജന്യമാണ്. അതിനപ്പുറമായി കഴിഞ്ഞാൽ എന്തായാലും പേയ്മെന്റ് നടത്തേണ്ടതാണ് കേട്ടോ. സൗജന്യ യാത്രയുള്ള ബസ്സുകൾ തിരിച്ചറിയാനായിട്ട് പ്രിയദർശിനി എന്നൊരു ലേബലിലുള്ളൊരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ഈ മോർണിംഗ് മോചോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. ഇനി കേൾക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യെസ്, ആദ്യം തന്നെ പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേൾക്കാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st year പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചവർ ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാവുന്നതാണ്. ആദ്യ ഓപ്ഷൻ ലഭിച്ചവർ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടേണ്ടതുമാണ്. അതുപോലെ തന്നെ മറ്റ് ഓപ്ഷനുകളിൽ സ്ഥിര പ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാവുന്നതുമാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാത്തവരെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾക്കായി https://www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, https://www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എത്രയും വേഗം അഡ്മിഷനൊക്കെ നേടേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടി ഉള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഔദ്യോഗിക വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഇതാണ്, നീറ്റ് .nta.nic.in എന്ന വെബ്സൈറ്റ് ത്രൂ ചെക്ക് ാണ്. അതുപോലെ തന്നെ പുനഃപരീക്ഷ ജൂൺ 21 ഉച്ചയ്ക്ക് 2 മുതൽ 5:15 വരെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ അറിയിപ്പുകൾക്കും കാര്യങ്ങൾക്കും എല്ലാത്തിനുമായിട്ട് അവരുടെ വെബ്സൈറ്റ് ത്രൂ ചെക്ക് ചെയ്യാവുന്നതാണ്. അപേക്ഷകൾക്കുള്ള അപേക്ഷകർക്കുള്ള റീഫണ്ടിനായിട്ട് അവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ 0114 07 59 9000 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 33 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് 9 മണി വരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാറുണ്ടെങ്കിൽ വിളിക്കാം ആൻഡ് മെസ്സേജ് വയ്ക്കുകയും ചെയ്യാം. സോ വിളിക്കാം ടു ദി നമ്പർ 0474291909090 0474291909090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526649090 9526649090. അപ്പം നമുക്ക് ആദ്യം തന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ഹായ് ആശ്രിയ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാറ്റത്ത് വീഴാത്ത പൂക്കളില്ല, പക്ഷെ തളർന്നു വീഴുന്ന പൂക്കൾ ഒരിക്കലും കാറ്റിനെ വെറുക്കാറുമില്ല. കാരണം ആ പൂവിനെ എന്നും തഴുകി ഉണർത്തിയിരുന്നത് ആ കാറ്റായിരുന്നു. ഇതുപോലെയാണ് ചില സുഹൃത്ത് ബന്ധങ്ങളും. നമ്മെ വിട്ടുപോയാലും നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹത്തോടെ ഒരു ശുഭദിനം. രേവതി ചേച്ചി പറഞ്ഞത് എത്ര കൃത്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മുടെ ലൈഫിൻ്റെ പല സിറ്റുവേഷനിലും പലവരും നമ്മളോട്ട് അടുക്കുകയും ചെയ്യാം. എന്നാൽ ഒരു പോയിന്റിൽ അവരൊക്കെ നമ്മളെ വീട്ടിൽ പോയിട്ടും ഉണ്ടാവും. എന്നാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളുകൊണ്ട് ഒരിക്കലും ആ വ്യക്തികളെ വെറുക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand samibam Pulaman Kottarakara.

0: மார்னிங் மோஜோ.
1: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. അപ്പൊ നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ആസ്ട്രേ എഫ് എം 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എന്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞാണ് റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നല്ലൊരു വിഷസ് അറിയിച്ച് റാംജി ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കാവ്യയാണ്. കാവ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ വിജയം എന്നും ഒപ്പം ഉണ്ടാകട്ടെ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് കാവ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു നല്ലൊരു വിഷസ് അറിയിച്ച് കാവ്യയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നിത്യയാണ്. നിത്യ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ന് എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള കീർത്തനയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവർക്ക് നല്ലൊരു വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞാണ് നിത്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും നിത്യയ്ക്ക് വേണ്ടിയിട്ട് നിത്യയുടെ കൂട്ടുകാരിയായിട്ടുള്ള കീർത്തനയ്ക്ക് ആസ്ട്രിയ എഫ് എം 90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ഹാപ്പി ബർത്ത്ഡേ കീർത്തന എന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു വിഷസ് അറിയിച്ച് നിത്യയ്ക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒരുപാട് വിഷസും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസ് അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474291904 2919190909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9526490909. 9526690909. So keep on listening to Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടെയുള്ളത്. ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മണിയമ്മ ചേച്ചിയാണ്. മണിയമ്മ ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓരോ പ്രഭാതവും പുണ്യമാണ്, നല്ലത് കാണാനും നന്മയിൽ ജീവിക്കുവാനും ലഭിക്കുന്ന സുന്ദര നിമിഷം, ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ചേച്ചിക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രാഘവൻ ചേട്ടനാണ്. രാഘവൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ചേർത്ത് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓർത്ത് വെക്കാത്ത ഒരു ദിനം പോലും എന്നിൽ കൊഴിഞ്ഞു പോയിട്ടില്ലെന്ന് വരെ എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും രാഘവൻ ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. ഇന്നത്തെ വിഷിംഗ് സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ്സിലോട്ടും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുവാണല്ലേ. അപ്പം നമ്മൾ കാലാവസ്ഥയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ല എടുക്കാനാണെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള അലേർട്ടുകളോ മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ നിലവിലില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരത്തോ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ ചെറിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പരമാവധി താപനില 31 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കാനാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് ഏകദേശം 77% മുതൽ 79% വരെ ഉയർന്നു നിൽക്കുന്നതിനാൽ നേരിയ ഉഷ്ണം അനുഭവപ്പെട്ടേക്കാം. വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് മണിക്കൂറിൽ ഏകദേശം 10 മുതൽ 13 മൈൽ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരളത്തിൽ തീരദേശത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിലും കടലിൽ പോകുന്നവർ പൊതുവായ ജാഗ്രത പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, veetilekku saadhanangal vaangande.
4: Seniyarchu vaangane, Aljo special offers undallo.
3: Adene, ella seniyar divasangalum special offers undu nammude Aljoil.
4: Aljo, vilakuruvinte vismayam.
5: Aljo Hypermarket, Nellikundam, Aljo Supermarket, Payangil and Ummannur.
6: Puthuputhan padana reethigal, Wi-Fi connected digital class murigal, antarashtra nilavaramulla English speaking campus thudangiya pratheekathakal. കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 30 ആയിരിക്കാണല്ലേ. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും നമുക്ക് ഇതിൽ നിന്നൊക്കെ സ്കൂട്ടാവാൻ പറ്റും. അതായത് ഷിഗല്ല രോഗബാധയെ പ്രതിരോധിക്കാൻ നാം ദൈനംദിന ജീവിതത്തിൽ കർശനമായ മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട്. കുടിക്കാൻ എപ്പോഴും നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് 20 നന്നായി കഴുകി വൃത്തിയാക്കണം. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം മാത്രം പാചകം ചെയ്യുക.

യോ കഴിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ പഴകിയതോ തുറന്നു വെച്ചതോ ആയ ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ കിണറുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കാനും ശുചിമുറികൾ എപ്പോഴും അണുവിമുക്തമാക്കി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുക. വയറിളക്കം, കഠിനമായ വയറുവേദന, പനി, മലത്തോടൊപ്പം രക്തം പോവുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തി വൈദ്യ സഹായം തേടേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യമൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ ഈ ശിഖലയെ ഒക്കെ നമുക്ക് മറികടക്കുവാൻ സാധിക്കും. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ വകുപ്പുകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിനായിട്ടുള്ള പരീക്ഷ അല്ലെങ്കിൽ അഭിമുഖം ഈ വരുന്ന 17-ാം തീയതി മുതൽ നടത്തുന്നതാണ്. മെക്കാനിക്കലിന് June 17-ാം തീയതിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ MCA കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്ക് June 18-ാം തീയതിയും സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്ക് June 19-ാം തീയതിയും എന്നിങ്ങനെയാണ് അഭിമുഖം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റ് സഹിതം വകുപ്പുകളിൽ എത്തേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ വെബ്സൈറ്റ് പറയാം, www.gectcr.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.gectcr.ac.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 54 മിനിറ്റ് ആയിരിക്കാണല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. അതിനു മുന്നേ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി. യെസ് ഇന്ന് June 15 ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനമാണല്ലേ. സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്കായി അവരുടെ ജീവിതം മാറ്റിവെച്ചവരാണ് നമ്മുടെ മുതിർന്നവർ. ഇന്ന് അവർക്ക് വേണ്ടത് നമ്മുടെ സഹതാപമൊന്നുമല്ല, മറിച്ച് ചേർത്ത് നിർത്തലും സ്നേഹത്തോടുള്ള പരിഗണനയുമാണ്. വയോജന ചൂഷണങ്ങൾക്കെതിരെ നമുക്ക് ഒന്നിച്ച് ശബ്ദം ഉയർത്താം. അവരുടെ വാർദ്ധക്യം നമുക്ക് ഭാരമുള്ളതല്ല മനോഹരമുള്ളതാക്കി മാറ്റാം. ഇന്നത്തെ ഈ ഒരു ലോക വയോജന ചൂഷണ ദിനം, ചൂഷണ വിരുദ്ധ ദിനം നമുക്ക് എന്തായാലും ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ എല്ലാവർക്കും ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ വൺസ് അഗൈൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ് എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിനിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ വണ്ടി ഓൺ ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 ആടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് രണ്ട് സഹോദരിമാരുണ്ടെന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് സുജിത.
0: സുജിത ഇവിടെയോ?
1: അർച്ചന.
0: അർച്ചന, രണ്ടുപേരുടെ വീട് എവിടെയാ?
1: പട്ടാഴി.
0: പട്ടാഴിയിലാണ്. ഇവിടെ
1: പട്ടാഴിയാണ്.
0: ഫ്രണ്ട്സ് ആണോ?
1: പിന്നെ തിക് ഫ്രണ്ട്സ്.
0: ഓക്കെ, തിക് ഫ്രണ്ട്സ് ആണ്. ശരി ശരി. അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞങ്ങൾ വർക്ക് ചെയ്യാം.
0: ഇവിടെയോ?
1: വർക്ക് ചെയ്യാം. ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്.
0: എല്ലാം ഒരുമിച്ചാണല്ലോ.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പോഴെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ
1: ഇവിടെ ഹസ്ബൻഡ് ഉണ്ട്, അമ്മ, അച്ഛൻ.
0: മാരീഡ് ആണോ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അയ്യോ, കണ്ണം പറയില്ലാട്ടോ. ഇവിടെയോ?
1: മാരീഡ് അല്ല.
0: മാരീഡ് അല്ല. ശരി ശരി. അപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്.
0: ഹാപ്പി ആയിട്ട് പോകും.
1: അതെ അതെ.
0: എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: അഡ്വർടൈസ്മെന്റിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യാം.
0: ഓക്കെ, ശരി ശരി. ഇവിടെ എന്താ ചെയ്യുന്നത്?
1: അതെ തന്നെ, സെയിം അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്ന, സെയിം കമ്പനി തന്നെ.
0: ഓക്കെ ശരി. അപ്പൊ രണ്ടുപേരും ഒരേ സെക്ടറിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ?
1: അതെ അതെ, തീർച്ചയായും.
0: അപ്പോഴേ ഇപ്പൊ നമ്മുടെ ഈ KSRTC ലേഡീസിന് ഫ്രീ ആയിട്ടൊക്കെ പ്രിയദർശന എന്ന പേരിൽ പുതിയ ബസ്സൊക്കെ അനുവദിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്?
1: പേഴ്സണലി നല്ലൊരു ഇതാണ്. അത് സക്സസ് ആയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കാം. സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. തീർച്ചയായിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നാളെ തൊട്ട് അമ്പലങ്ങളിലൊക്കെ പൊക്കോ, ഫ്രീ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന്.
0: പക്ഷെ എനിക്ക് തോന്നുന്നു ചില ചേട്ടന്മാർക്ക് ഇതിലൊരു എതിർപ്പുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. ശരിയായിരിക്കും അല്ലേ?
1: തീർച്ചയായിട്ടും കാണും. കാരണം ഏതൊരു അഭിപ്രായം വന്നാലും അതിന് എതിരഭിപ്രായമായിട്ട് എന്തെങ്കിലും കാണും, വേണമല്ലോ അങ്ങനെ. എന്നാലല്ലേ അതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
0: പേഴ്സണലി ഇഷ്ടമാണ് ഈ ഒരു തീരുമാനം ഗവൺമെന്റിന്റെ?
1: കുഴപ്പമില്ല, നല്ലതായിട്ട് മനുഷ്യർക്ക് വരുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കത്തില്ലേ?
0: തീർച്ചയായിട്ടും. അതായത് സ്ത്രീകൾക്ക് ഇപ്പൊ വർക്കിംഗ് വുമനോട് മാത്രമല്ലാതെ പെൺകുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ പ്രായമായവർക്ക് മാത്രം അനുവദിക്കണം, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നോ?
1: പ്രായമായവർക്ക് അനുവദിക്കണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു.
0: എല്ലാവർക്കും കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
1: എല്ലാവർക്കും എന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് കൊടുക്കണമായിരുന്നു. പെൺകുട്ടികൾ ഇപ്പൊ അത്യാവശ്യം, ഇപ്പൊ ഞങ്ങൾ പോലും, ഇപ്പൊ ഞങ്ങൾക്ക് വണ്ടിയുണ്ട്.
0: മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും വാഹനമുള്ളവരാണ് പകുതി സ്ത്രീകളും. അപ്പം എന്താണ് വയോജനങ്ങൾക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് നമ്മുടെ അർച്ചന ചേച്ചി പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം രണ്ടുപേരെ.
1: യെസ്.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് പട്ടായി സ്വദേശികളായ സുജിതയും അർച്ചനയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Nattarkuppum. Appo nammal angarathu nammada Ganapathi Ambalathinte thottarilethi innu oru paadu nalla manushare ingane parichayappettondirikkayanu. Dei thottaduthu oru chetan undu. Chetane onnu parichayappedam. Cheta peru enganeyanu?
1: Maheshan.
0: Maheshan. Maheshan cheta veedu aduthaneyano?
1: Ividunnu Kollam Kavanaanu.
0: Kavanaadu thirichaanu. Seri, veettil aarukkunde?
1: Rendu makkalum bhariyum.
0: Jeevithokke engane povunu?
1: Jeevitham nammal training aanu. Oru paridhoodam povunu.
0: Ingane enga povunu alle? Okay, driving thodangiya ethra naalayi?
1: 1980.
0: ഓക്കെ, വർഷങ്ങളുടെ കണക്കാണ്. ഓക്കെ, അപ്പോഴേ എന്തുകൊണ്ട് ഡ്രൈവിംഗ് ഫീൽഡ് ചൂസ് ചെയ്തേ?
1: വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്.
0: സിമ്പിൾ ആൻസേഴ്സ് ആണ്, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് മേഖല തിരഞ്ഞെടുത്തു അല്ലേ?
1: ഇച്ചിരി മാനിയായിട്ട് ഇടകാലും.
0: ഓക്കെ ശരി. അപ്പോഴേ അപ്പൊ ചേട്ടാ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ഇപ്പോഴേ ഒരു പുതിയ പ്രിയദർശി എന്ന ബസ്സൊക്കെ ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ യാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്താ അഭിപ്രായം അതിലെ?
1: ഒരു കാരണവശാലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല.
0: അതെന്തുകൊണ്ടാ ചേട്ടാ?
1: അത് ആ പ്രസ്ഥാനം തന്നെ തകർന്നിരിക്കുക. പിന്നെ അങ്ങനെ ഇടുന്നു.
0: എല്ലാ ബസ്സും ഇല്ലല്ലോ, ചെറിയ ചില ബസ്സുകൾ മാത്രമല്ലോ.
1: അതുകൊണ്ട് ആർക്ക് പ്രയോജനപ്പെടും? ചില സ്ത്രീകൾക്ക് പ്രയോജനപ്പെട്ട് കാര്യമില്ല.
0: അപ്പൊ എതിർപ്പാണ്, പൂർണ്ണ എതിർപ്പാണ്.
1: അല്ല, ഇതിന്റെ നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകത്തക്കുറും വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നില്ല. ഇതുകൊണ്ട് രാജ്യം മുമ്പോട്ട് പോകും. രാജ്യത്തിന് വേണ്ടി തന്നെയാണ് ഈ തൊഴിലില്ലാത്തൊരു തൊഴിൽ കൊടുക്കേ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കേ, കറണ്ട് ചാർജ് കുറയ്ക്കേ, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ട്.
0: ഓക്കെ, അപ്പൊ ചേട്ടനും ഇതന്നെയാണ് അഭിപ്രായം. വണ്ടിക്കകത്ത് ചേട്ടൻ ഇരിക്കുന്ന ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടൻ ഇതന്നെ അഭിപ്രായം?
2: ഇത് തന്നെ അഭിപ്രായം. പ്രസ്ഥാനം നല്ല രീതിയിൽ ഉണ്ട്. അതിനെ കുറിച്ച് അതിനോട് ചോദിക്കുന്ന ഒരാളാ. ഇപ്പം തന്നെ കടക്കണിയിലാന്ന് ഇങ്ങനെ പറയുന്നു. ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ.
0: ഓക്കെ, അപ്പൊ എന്തായാലും പകുതി പേർക്ക് അനുകൂലമാണ്, പക്ഷെ പകുതി പേർക്ക് എന്താണ് എതിർപ്പാണ്. കാരണം ഇത് പ്രസ്ഥാനം തകർക്കത്തേ ഉള്ളൂ എന്നാണ് പലരുടെ അഭിപ്രായം. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അഖിൽ.
0: അഖിൽ, അഖിലേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: ഞാൻ മുഖത്തല.
0: മുഖത്തലയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും അമ്മയും വൈഫും മോനും.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു, സുഖമായിട്ടൊക്കെ പോകുന്നു.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഒരു ക്ഷേമതി ബോഡി ഡെയിലി ചെയ്തിട്ട്.
0: ഓക്കെ, ജോലി എങ്ങനെ പോകും?
1: ജോലി കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഇനി കണ്ടറിയാം, കുറച്ചാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇന്ന് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം KSRTC പ്രിയദർശിനി എന്ന പേരിൽ ഒരു പുതിയ ബസ്സൊക്കെ അനുവദിച്ചിട്ടുണ്ടല്ലേ, അപ്പം അതിനുള്ള അഭിപ്രായം എന്താ?
1: അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് ഒരു സ്ഥാപനത്തെ, KSRTC പോലെ ഒരു സർക്കാർ സ്ഥാപനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിഞ്ഞേ പറ്റൂ. വർഷത്തിൽ നല്ലൊരു അല്ലാതെ തന്നെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമല്ലേ, അതിന് ഈ സർക്കാരിന്റെ കയ്യിലിരിക്കുക. അവര് പറഞ്ഞത് നടപ്പിലാക്കി കൊണ്ടുവന്നാൽ നല്ലൊരു കാര്യമാണ്, ഇല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം തന്നെ പൂട്ടി പോകേണ്ട ഒരവസ്ഥ. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും സാധാരണ ജനങ്ങളായാലും എല്ലാവരും വലഞ്ഞു പോകും. ഇത് പദ്ധതി നല്ലൊരു പദ്ധതിയാണ്. അത് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഒരു ചുമതലയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് നാട്ടിൽ.
0: തീർച്ചയാണ്, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇപ്പൊ നോക്കുവാണെങ്കിൽ കുറച്ചധികം ചേട്ടന്മാരൊക്കെ എതിർപ്പ് പറഞ്ഞു. കാരണം കൊടുക്കുവായിരുന്നെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കൊടുക്കുമായിരുന്നു. പിന്നെ ചില ചേച്ചിമാര് പറഞ്ഞു, എന്താണ് സ്ത്രീകൾക്ക് പൊതുവെ കൊടുക്കാതെ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ വയോജനങ്ങൾക്കോ അവർക്കൊക്കെ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കുവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാവർക്കും കൊടുത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് എന്താ അഭിപ്രായം?
1: ഇത് എല്ലാവർക്കും കൊടുക്കുന്നത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ ഒരു മേഖല തകർന്നു പോകും എന്ന് വെച്ചാണെങ്കിൽ അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ കഴിഞ്ഞ സർക്കാർ സമയത്ത് ക്യാൻസർ രോഗികൾക്ക് യാത്ര സൗജന്യമായിട്ട് നൽകുക, അതേ കണക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറി തിരിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ആ സ്ഥാപനവും നിലനിന്ന് പോകുമെന്നും എല്ലാവരും ഈ പറയുന്ന നഷ്ടത്തിലോട്ട് പോകുമോ പോകത്തില്ലോ എന്നൊരു ഭയം ആർക്കും വരുത്തൂല. അപ്പൊ അങ്ങനെ ചെയ്തായിരുന്നേ നല്ലതായിരുന്നു. പിന്നെ ഇത് നല്ലൊരു പ്രവൃത്തിയല്ലേ, പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരും സ്ത്രീകൾ കഴിഞ്ഞിട്ടാണല്ലോ പുരുഷന്മാർ വരുന്നത്. എല്ലാ മേഖലയിലും അങ്ങനെ അവർക്ക് ആർക്കെങ്കിലും കിട്ടുന്നവർ കിട്ടും.
0: അതിലെന്തെങ്കിലും വിഷമമുണ്ടോ?
1: ഒരു വിഷമമില്ല, നമുക്ക് അങ്ങനൊന്നുമില്ല. നമ്മൾക്ക് എല്ലാവരും ഒരേ കണക്ക് കാണുന്നത്, അതിപ്പോ കൂട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും ലേഡീസ് ആയാലും എല്ലാവരും നമ്മൾ ഒരേ കണക്ക് കാണുന്നത്. അവരും നമ്മളെ അതെനിക്ക് തിരിച്ചാണ്ട് അത്രേ നല്ലത്, അത്രേ ഉള്ളു.
0: അഖിലേട്ടൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് കൊടുക്കാൻ അത്ര നല്ലതെന്ന്. പക്ഷെ എന്നിരുന്നാൽ പോലും കുഴപ്പമില്ല, കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് മുൻപോട്ട് തുടർന്ന് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്.
1: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് ചെയ്ത് കാണിക്കേണ്ടത് ഇപ്പൊ ഒന്നാ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആണ്, ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പിന്നെ പുരുഷന്മാരെ കൂടെ പറഞ്ഞാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇടയ്ക്ക് ചീരയ്ക്ക് നനവ് കിട്ടുന്നതേ എന്ന് പോലല്ലേ?
1: ഓക്കെ, അതേ കണക്ക് തന്നെ.
0: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഇത് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക്
0: യു. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് നമ്മുടെ അഖിലേട്ടനെയാണ്. സോ അപ്പൊ എന്തായാലും ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ പങ്കുവെക്കാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഗുണാശ്രയ FM 90.9-നൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ ശ്രീശാന്ത്, on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
2: എന്റെ പേര് നിതിൻ ഗോപാൽ.
1: നിതിൻ, നിതിൻ ചേട്ടാ വീടടുത്തന്നെയാണോ?
2: അതെ, ഇവിടെ കുറച്ച് അടുത്തന്നെയാണ്.
1: അടുത്ത് തന്നെയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ഇപ്പോ അച്ഛനും അമ്മയുണ്ട്, വൈഫുണ്ട്. വൈഫ് സൗദിയിലാണ്, നേഴ്സാണ്.
1: ഓക്കെ, നേഴ്സാണ്. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഇവിടെ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നത്.
1: മാർക്കറ്റിംഗ് ഒക്കെ ആണ്. ശരി, അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
2: കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്.
1: ഹാപ്പിയാണ്?
2: ഹാപ്പിയാണ്.
1: ഓക്കെ, അപ്പോഴേ കൊട്ടാരക്കര പിന്നെ എന്താ അഭിപ്രായം?
2: കൊട്ടാരക്കര കൊട്ടാരങ്ങളുടെ നാടാണ്. അമ്പലങ്ങളുണ്ട്, നല്ല നാട്ടുകാരാണ് എല്ലാവരും, ഇതൊക്കെ തന്നെ.
1: ഓക്കെ, ശരി. അപ്പൊ ചേട്ടാ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ഇപ്പോഴേ പ്രിയദർശി എന്ന ബസ്സൊക്കെ ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ യാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്താ അഭിപ്രായം അതില്?
2: സ്ത്രീകളെ വെച്ച് നോക്കുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ എത്രത്തോളം പ്രാവർത്തികമാകുന്നു, കെ എസ് ആർ ടി സി എത്രത്തോളം ലാഭത്തിലാകുന്നു, അത് കണ്ടറിയണം.
1: പേഴ്സണലി എങ്ങനെ താല്പര്യമുണ്ടോ?
2: പേഴ്സണലി താല്പര്യമുണ്ടോ? താല്പര്യം തന്നെ, നല്ല കാര്യം തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരോ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്.
1: ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടു, പെൺകുട്ടികൾക്കും വയോജനങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിപ്പോയേനെ. കാരണം ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ വണ്ടിയൊക്കെ ഉണ്ട്, പലരും സെൽഫ് എംപ്ലോയ്ഡ് ആണ്. അപ്പം അവർക്ക് ഇത്രത്തോളം ഫ്രീ സൗജന്യ യാത്ര നൽകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
2: ഇല്ല, ബൈക്കിലും സ്കൂട്ടറിലൊക്കെ കാറിലും പോകുന്നവരൊക്കെ അവർ അങ്ങനെ തന്നെ പോകത്തുള്ളൂ. എന്നിട്ട് അവരൊരിക്കലും ബസ്സിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി നിൽക്കാറില്ല. പിന്നെ ബസ്സുകൾ യൂസ് ചെയ്യുന്നത് സാധാരണക്കാരും, പിന്നെ സ്കൂൾ പോകുന്ന കോളേജ് സ്റ്റുഡൻസും, പിന്നെ അല്ലാതെ സാധാരണ ആയിട്ടുള്ള സ്ത്രീകളാണ് ബസ്സുകൾ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ അത്യാവശ്യം ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ കഴിയുന്നതും അവർ ബൈക്കിലും കാറിലും കൊണ്ട് പോകാൻ വേണ്ടി മാത്രമേ നോക്കാറുള്ളൂ.
1: പേഴ്സണലി താല്പര്യമാണ്?
2: പേഴ്സണലി നല്ല കാര്യം തന്നെയാണ്.
1: എതിർപ്പൊന്നുമില്ല. ഓക്കെ, സർക്കാരിന്റെ തീരുമാനത്തോട് പൂർണ്ണമായി യോജിക്കുന്നു.
2: അത് നല്ലൊരു കാര്യം തന്നെ തീരുമാനം. പക്ഷേ അത് എത്രത്തോളം സാമ്പത്തികമായി സർക്കാരിന് എന്തോളം അത് ബെനിഫിറ്റ് ആവുന്നുള്ളതിൽ കണ്ടറിയണം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരുപാട് പേരോട് ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരിലേക്ക് പോകണം. അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
2: എനിക്കും ആശ്രയം എഫ് എം എൽ വന്നതിൽ സന്തോഷം. ഞാൻ ആശ്രയുടെ ഒരു ശ്രോതാവാണ്, വണ്ടി ഉണ്ട്, വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും ആശ്രയുടെ എഫ് എം ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പങ്കെടുത്തതിലും എനിക്ക് സന്തോഷം.
1: ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ ഈ തൊട്ടരികിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ നിതിൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T with me, RJ ശ്രീശാന്ത്, on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarukuppum. Appa nammal angarathu nammude Ganapathi Ambalathinte thottarilethi innu oru vaadu pere parichayappettondirikkukayanu. Dei thottarathu oru chechi undu, chechi onnu parichayappedam. Chechi pere enganeyanu?
1: Anju Krishna.
0: Anju, Anju chechi veedadathineyano?
1: Alla, Ayur.
0: Ayur aanu. Okay, veedil aarukkund?
1: Husband, mon, achan, amma.
0: Ellarum happy aayittu povum.
1: Kuzhappilla.
0: Maganokke entha cheyyunne?
1: Mon 9th class il.
0: 9th padikkayanu. Okay, chechi entha cheyyunne?
1: Naan housewife.
0: Housewife aanu. Nammude veedile ingane adakki parichu poikkondirikkayano?
1: Alla, alla.
0: ഇന്ന് നമ്മുടെ സർക്കാർ KSRTC സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യമായിട്ട് പ്രിയദർശൻ എന്ന പേരിൽ ഇറക്കിയിരിക്കുകയാണല്ലേ. അപ്പോ ചേച്ചിക്ക് എന്താ അഭിപ്രായത്തില്?
1: കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരുന്നു. കാര്യം അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്.
0: ഓക്കെ, അപ്പൊ പൊതുവെ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൽ എതിർപ്പുണ്ട്, കുട്ടികൾക്കും
1: പക്ഷെ എന്നാലും കുട്ടികൾക്ക് കൊടുത്താൽ അത് ഇച്ചിരി കൂടെ ഒരു ഉപകാരപ്പെട്ടേനെ. കാര്യം പല ബസ്സുകളും കുട്ടികളെ കയറ്റാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നേനെ.
0: ഓക്കെ, അപ്പൊ ചേച്ചി പറയുന്നത് കുട്ടികളെ ഫോക്കസ് ചെയ്തായിരുന്നെങ്കിൽ ഈ ഒരു തീരുമാനം കുറച്ചുകൂടെ നന്നായിരുന്നു.
1: ഇവർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ആൺകുട്ടികളും കുഞ്ഞ് പഠിക്കുന്ന കുട്ടികൾക്ക്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും ഈ ഒരു രംഗത്ത് കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക്, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നായിരുന്നു നമ്മുടെ ചേച്ചി പറയുന്നത്. പൊതുവേ പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നത് ഒരു പക്ഷാഭേദമായി പോയി എന്നാണ് പറയുന്നത്.
1: അങ്ങനല്ല, എന്നാലും കുട്ടികൾക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതലും ബസ് ചിലപ്പോൾ നിർത്താൻ മടി കാണിക്കുന്ന ബസ്സുകളുണ്ട്. അന്നേരം ആ കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ഉപകാരപ്പെട്ടിരുന്നേനെ.
0: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എന്നാലും ചേച്ചി പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായ ഒരു സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ എന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത്. സോ എന്തായാലും നോക്കാം, ഭാവിയിൽ വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്ത് നയം കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കാം.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ആയൂർ സ്വദേശിയായ അഞ്ജു ചേച്ചിയാണ് കേട്ടോ. ഇതേപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പരാമുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പരാമുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
5: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുള്ളത്. കുറച്ചു പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വേണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ടിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വേണ്ട യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വേണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0491904074 2919909090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടൊക്കെ തന്നെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9526490909. 9526690909. അപ്പം നമ്മുടെ കാസറ്റ് കഫേ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, കാസറ്റ് കഫേ വിളിക്കുന്നവരിൽ നിന്നും ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട്

അറിയാത്തവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാസോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാസോ എന്തായാലും ഈ ഒരു മൺഡേ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: യാസിഡ് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ നമ്മുടെ കാസറ്റ് കഫേയിൽ ഇങ്ങനെ ഫസ്റ്റ് ലിസണർ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം
1: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? അജയമണി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? അതെ അതെ, ശനിയാഴ്ച എനിക്ക് ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു. അടിച്ചു വിളിച്ചു അവിടെ ഇല്ല ഇല്ല,
2: സമ്മാനം കൊടുത്തു വിട്ടായിരുന്നു, കിട്ടിയോ?
1: ഇല്ല, ഇതുവരെ കിട്ടിയില്ല. ചോദിക്കാം ചോദിക്കാം,
2: എന്താണെന്നറിയാ?
1: എന്താ കൊടുത്തിട്ടെ?
2: അത് ചോദിച്ച അമ്മാവനാന്ന് തോന്നുന്നു.
1: ആണല്ലേ, ഓക്കെ ചേട്ടാ. പിന്നെ വേറെന്തോണ്ട് വിശേഷം?
2: എന്തോണ്ട് വിശേഷം?
1: അതെ, എന്തോണ്ട് വിശേഷം?
2: ഇവിടെ വിശേഷം പ്രത്യേകിച്ച്, നല്ല വെയിലൊക്കെ ഉണ്ട്.
1: മണിച്ചേച്ചിക്കൊക്കെ സുഖമല്ലേ?
2: ഓ
1: സുഖം. ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടില്ലല്ലോ അല്ലേ?
2: ഇല്ല, ചക്ക വിളിക്കുന്നേ ഉള്ളൂ.
1: അതെ അല്ലേ, അപ്പൊ ഇന്ന് ചക്കയാണ്. അതെ അല്ലേ, ഓക്കെ ചേട്ടാ. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: നമ്മുടെ മനുവങ്കല നാട്ടെ ഉരുകളി ഇരുകളി മുക്കിലെ നാട്ടിലെ.
1: ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
2: എല്ലാവർക്കും
1: സുഖമാണ്. പറയാം, തീർച്ചയായിട്ടും പറയാം
2: ചേട്ടാ.
1: താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയമണി ചേട്ടനാണ്. അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു കിളി ഇരുക്കിളി മുക്കിളി നാക്കിളി എന്ന പാട്ടാണ്. മനു അങ്കിൾ എന്ന സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഷിബു ചക്രവർത്തി സർ വരികൾ എഴുതി, ശ്യാം സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, എം ടി ശ്രീകുമാർ സാറും ചിത്രാമയും ചേർത്ത് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സരിജ ചേച്ചിയാണ്. ഹലോ ആസ്ട്രിയ, ക്യാൻ യു പ്ലീസ് പ്ലേ ഇവിടെ കാറ്റിന്റെ സുഗന്ധം ഫ്രം ദ മൂവി രാഗം മൂവി എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ചേച്ചിക്ക് ഇവിടെ കാറ്റിന്റെ സുഗന്ധം എന്ന പാട്ട് രാഗം മൂവിയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലേ. ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള വയലാർ രാമവർമ്മ സാർ വരികൾ എഴുതി ഭംഗിയാക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524 9090 9052 6 4 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0

0: കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പോഹാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്കിൾ എന്ന സിനിമയിലെ ഒരു കിടിലം പാട്ടുകൊണ്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ആദ്യം തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാ സംസാരിക്കുന്നേ?
1: ആൽഫി.
0: എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ട് പോവാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? പപ്പ, അമ്മ, ചേട്ടനൊക്കെ ഉണ്ട്. അപ്പൊ ആൽഫി ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിക്കുന്നാണല്ലേ. ഓക്കെ, അപ്പൊ ആൽഫിക്ക് ഏത് പാട്ട കേക്കണ്ടേ? ആൽഫി കേറ്റ് ചെയ്യുന്നേ എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ താങ്ക് യു ആൽഫി, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ആൽഫിക്കുട്ടനാണ്. ആൽഫി ചോദിച്ചിരിക്കുന്നത് തല്ലുമാല എന്ന സിനിമയിലെ മണവാളൻ പാട്ടാണ്, വാളൻ തഗ് എന്ന പാട്ട്. അത് നമ്മുടെ ടൊവീനോ ഒക്കെ അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ള ഒരു സിനിമയാണല്ലേ. അപ്പൊ ഈ ഒരു പാട്ട് എന്തായാലും ആൽഫിക്കുട്ടന് വേണ്ടിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഹായ് ആശ്രിയ, ഞാൻ പനവേലി കണ്ണംകോട് നിന്ന് ചിഞ്ചുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആമുഖയ്ക്കും ആരുഷിനും ആരതി ദേവിനും പിന്നെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി മിന്നാ മിന്നി ഇത്തിരി പൊന്നെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണേ എന്നാണ് ചിന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ചിഞ്ചു ചേച്ചിക്ക് വേണ്ടി ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ മാസ്റ്റർ സുബിൻ ഇഗ്നേഷ്യസ് സർ പാടി മനോഹരമാക്കിയിട്ടുള്ള പ്രിയം എന്ന സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയിലെ പാട്ടാണല്ലേ. എസ് രമേശൻ നായർ സർ വരികൾ എഴുതി കിടിലമാക്കിയിട്ടുള്ള, ബേണി ഇഗ്നേഷ്യൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് മിന്ന മിന്നി ഇത്തിരി പൊന്നെ എന്ന പാട്ട്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0414-0940-2947-291-9090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

മലയാള സിനിമയിലെ ഒരു കിടലം പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 40 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ, എൻ്റെ പേര് അനക. എനിക്ക് നീലശലഭമേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് അനക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അനകയ്ക്ക് വേണ്ടിയിട്ട് നീലശലഭമേ എന്ന പാട്ട്, ചാർമിനാർ എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ നീലശലഭമേ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും അനകയ്ക്ക് വേണ്ടി ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും സച്ചിൻ വാര്യർ, ഗായത്രി സുരേഷ്. പാടി മനോഹരമാക്കി ജോഫി തരകൻ സർ, വരികൾ എഴുതി ജസിൻ ജോർജ്, മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലേ നീലശലഭമേ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും അനകയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291909. 0474291909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490909. 952-664-909090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 5859 08 എന്ന നമ്പറിലേക്ക്.

0: പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യൻമാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
0: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ കെഎസ്ആർടിസി ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
4: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൌസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1, July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റയെല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര

0: ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21-നാണ് യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526-4909090. 9526-4909090. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്സപ്പിൽ 2 മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സവാരിയാണ്. ഹലോ, ഞാൻ സവാരിയ, ഇന്നും കൊഞ്ചം നേരം സോങ് വെച്ച് തരാമോ ചേച്ചി എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. AR റഹ്മാൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് ശ്വേതാ മോഹനും അതുപോലെ തന്നെ വിജയ് പ്രകാശും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള, അതുപോലെ തന്നെ കാബിലൻ സർ വരികൾ എഴുതി മരിയൻ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. ഇന്ന് സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി രഞ്ജിത് ഗോവിന്ദ് സർ പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ട്രൂ ത്രൂ സെലക്ട് ചെയ്ത് ഒരു വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ GM ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. സോ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കരുത്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Ashraya FM 90,
5: Nadinoppam Nattarkoppam.
6: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram. Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
7: Nammude Dimos Furniture il Mass Vishu Class Offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvallayilum. Dimos Furniture Pulaman Kottarakara.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫ്. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം മോളെ, ഞാനാ ഷീല, പഹൽക്കുറി.
0: ഓക്കെ ഷീല ചേച്ചി, എന്തുകൊണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ട്, മഴയൊക്കെ പെയ്ത് ഇങ്ങനെ പോന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ?
1: ഇല്ല ഇല്ല, കഴിച്ചില്ല.
0: പാട്ടൊക്കെ കേട്ടിട്ടേ കഴിക്കണുള്ളൂ അല്ലേ?
1: അത്രേ ഉള്ളൂ.
0: അതൊക്കെ പാട്ട്. ഇതെന്താ സ്പെഷ്യൽ? എന്താണ് വീട്ടില്?
1: ഓ, സ്പെഷ്യൽ ഒന്നുമില്ല, സാധാ കറികളൊക്കെ തന്നെ.
0: സാധാ കറികളൊക്കെ തന്നെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ അമ്മയുണ്ട്, ഒരു മോളുണ്ട്, പിന്നെ ഒരു മോനും ഒരു മോളും ഇവിടെ അല്ല, അവര് വേറെയാണ്. മോൻ മലപ്പുറത്താണ്.
0: ഓക്കെ, അപ്പൊ എല്ലാരും ഇപ്പൊ ഒറ്റയ്ക്കുള്ള ലൈഫ്? ഒറ്റയ്ക്കാണോ വീട്ടിലപ്പോ?
1: അല്ല, മോരും മോളും ഉണ്ട്, മോനും അല്ല, അമ്മയുണ്ട്, എന്റെ അമ്മയുണ്ട്.
0: ഉണ്ടല്ലേ. അപ്പൊ എല്ലാരെയും തിരക്കിന്ന് പറ കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഓലത്തുമ്പത്തിരുന്നു ഇലയാടും.
0: ആ പാട്ടാണ് കേക്കേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനും മറ്റും ഉണ്ടോ?
1: ഉണ്ട്, എന്റെ കൊച്ചുമക്കൾക്ക്, മൂത്ത മോളെ കൊച്ചുമക്കൾക്ക്.
0: ഓക്കെ, ശീല ചേച്ചിയുടെ കൊച്ചുമക്കൾ.
1: ആദ്യ മോനും അമ്മയാ മോളും.
0: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
1: പിന്നെ സുൽത്താന മോക്കും.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ മോളെ,
0: നമ്മളിപ്പോ ഷീല ചേച്ചിയാണ് വിളിച്ചത്. ഷീല ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഓലത്തിമ്പത്തിരുന്ന് ഓയലാടും എന്ന പാട്ടാണ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ കൊച്ചുമകളായിട്ടുള്ള ആദ്യ മോനും അതുപോലെ തന്നെ അമ്മയെ കുട്ടിക്കും വേണ്ടിയിട്ടാണ് പ്രത്യേകം ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ, ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു എവർഗ്രീൻ സിനിമയിലെ ഒരു കിട്ടിലും ഫീൽ ഗുഡ് പാട്ടാണ്. നമ്മൾ സ്റ്റിൽ ഇപ്പോഴും കേട്ടുകൊണ്ട് എൻജോയ് ചെയ്യുന്ന പാട്ടുകളുടെ ലിസ്റ്റിൽ ഒരു പാട്ട് തന്നെയാണ് ഓലത്തുമ്പത്തിരുന്ന് ഓയലാടും എന്ന പാട്ടും. അത് നമ്മുടെ ജാനകിയമ്മ പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ലഭിച്ചു തിരുമല സർ വരികളെഴുതി, ഹരികോം പൂജി രാഗയിലുള്ള ഒരു കിട്ടിലും പാട്ടാണ്. അത് നമ്മുടെ ഇളയരാജ സർ കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് എന്തായാലും ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. ഹലോ ആശ്രിയ, എനിക്ക് നിലാമലരെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് കാത്തു ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും കാത്തുവിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതും ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പാട്ടാണ് നിലാമലരെ എന്ന പാട്ട്. അതും വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു. അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് സർ വരികളെഴുതി, നിവാസ് രഘുനാഥൻ സർ പാട്ട് പാടിയ ഒരു കിട്ടിലും പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909. 0474291909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526490909. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
4: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? രാംജി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. സുഖമാണ്, സുഖമാണ് ചേട്ടാ. റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ. ഹലോ, കേൾക്കാം കേൾക്കാം. പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം? അടിച്ചു വിളിച്ചു അടിച്ചു വിളിച്ചു. ശനിയാഴ്ചയായിരുന്നു. അതെല്ലേ. ഓക്കെ ചേട്ടാ, പിന്നെ ഭക്ഷണം ഒക്കെ കഴിച്ചോ? കഴിക്കാൻ സമയമായിട്ടില്ല. അതെ, ഇന്ന് ഏത് പാട്ട് അപ്പൊ കേക്കണ്ടേ? ആർക്കെങ്കിലും വീട്ടിൽ ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് തീർത്ഥാടനം എന്ന സിനിമയിലെ സൗപർണിക സൗപർണിക എന്നൊരു പാട്ടാണ്. അതും കൈതപ്രം സർ വരികൾ എഴുതി, കൈതപ്രം സർ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്തു, നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് ചേട്ടന് വേണ്ടി പ്ലേ ചെയ്തു തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് അനുപ്രിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചേട്ടൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷയാണ് കേട്ടോ. ഹലോ ആസ്ട്രിയ, ഞാൻ ദക്ഷ. എനിക്ക് ദോസ്ത് സിനിമയിലെ തത്തമ്മ പേര് ഒന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചാണ് ദക്ഷ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ദക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദോസ്ത് എന്ന സിനിമയിലെ തത്തമ്മ പേര് എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അത് വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ എസ് രമേശ് നായർ സർ വരികൾ എഴുതി, ദാസേടൻ പാടി മനോഹരമാക്കി, അതുപോലെ തന്നെ സുജാത മാമും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണ് തത്തമ്മ പേര് എന്ന പാട്ട്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-0-0-0-4-2-9-1-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 കേൾക്കാനായിട്ട്. റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ 9526490900 9526690909. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000 ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.
5: Yasit Coffee.
6: Yasit Coffee.
5: Evade?
6: Ishtam Bolevat.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 49 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈബി പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തൻസിയാണ് കേട്ടോ. ഹായ് സുൽത്താന, തുള്ളി തുള്ളി മഴയായി വന്നാലേ സോങ് വെച്ച് തരുമോ? എന്റെ പേര് തൻസിയ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും തൻസിക്ക് വേണ്ടിയിട്ട് തുള്ളി തുള്ളി മഴയായി വന്നാലേ എന്ന പാട്ട്. പയ്യ എന്ന സിനിമയിലെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് തുള്ളി തുള്ളി മഴയായി വന്നാലേ എന്ന പാട്ട്. അതും യുവൻ ശങ്കർ രാജ മ്യൂസിക് കമ്പോസ് ചെയ്തു, തൻവിഷ ആൻഡ് ഹരിചരൻ ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കി. എൻ എ മുത്തുകുമാർ സർ വരികൾ എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും തൻസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ ടാറ്റാ ബൈബി പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ഒരു വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഇത്രമാത്രം ലൈവിൻ്റെ ആ ഒരു ടൈമിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടോട് കൂടി തന്നെ എനിക്കിവിടെ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 o'clock.

0: ഞാറ്റുവേലയുടെ സമയമാണ്.
1: ഒരാഴ്ച കാലം കാത്തിരുന്നാൽ മാത്രമേ നമ്മുടെ ഈ കൃഷി അറിവുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ദിവസം കിട്ടത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആരംഭിച്ചതോടുകൂടി പലരും ചെറിയ രീതിയിലൊക്കെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് ഉള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം വെള്ളത്തിന്റെയും ഉണക്കിന്റെയൊക്കെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടിട്ടുണ്ട് കുറച്ച്. എന്തായാലും ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിട്ടോ എന്താണെന്നുള്ളത് സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. ആദ്യം ഞാൻ പറയുന്നത് കാരപ്പഴം അഥവാ സിലോൺ ഒലിവിനെ പറ്റിയാണ്. പുതിയ പുതിയ ഓരോ പഴങ്ങളും പച്ചക്കറികളെയൊക്കെ പറ്റി നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലേ ലൗഡ് സ്പീക്കറിലൂടെ. കഴിഞ്ഞ തവണ ഞാറ്റുവേലയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചെടികളെ പറ്റി പറഞ്ഞായിരുന്നു. എന്തായാലും ഞാൻ ഈ കാരപ്പഴത്തെ പറ്റി പറയാം. കേരളത്തില് അവിടെ ഇവിടായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഈ കാരക്ക മരം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു, സുലഭമായിരുന്നു, ഇപ്പൊ കുറവാണ്. ഒരു ഒട്ടുമാവിന്റെ അത്രയും വലുതാകുന്ന ഇത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലും ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും നന്നായിട്ട് വളരുന്നുണ്ട്. ഇലായിയോ കാർപസ് സെറാറ്റസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മരം ഇലായിയോ കാർപേ സസ്യകുടുംബത്തിൽ പെടുന്ന ഒരു മരം തന്നെയാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ വെള്ളക്കെട്ടില്ലാത്ത എല്ലാത്തരം മണ്ണിലും ഈ കാരക്ക മരം നന്നായിട്ട് വളരും. വെള്ളക്കെട്ട് ഇതിന് ഓക്കെ അല്ല കേട്ടോ. പൂവിട്ട് കായ് വരണമെങ്കിൽ ധാരാളം സൂര്യപ്രകാശം ഈ മരത്തിന് ആവശ്യമായിട്ടുണ്ട്. സാധാരണയായിട്ട് വിത്ത് കിളിർപ്പിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. നാടൻ ഇനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത്, മറ്റിനങ്ങളൊന്നും തന്നെയില്ല. ഏതാണ്ട് 10 പ്രായമെത്തിയ തൈകൾ ഒരടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികളിൽ കാലിവളം അടിവളമായി ചേർത്ത് നടാവുന്നതാണ്. തൈ പിടിക്കുന്നത് വരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനയും ഇതിനാവശ്യമാണ് കേട്ടോ. അതിനുശേഷം കാര്യമായ പരിചരണമില്ലാതെ തന്നെ ചെടി നന്നായിട്ട് വളരും. രോഗകീടങ്ങൾ ഒന്നും തന്നെ സാധാരണയായി ഈ മരത്തെ ആക്രമിക്കാറില്ല. അതുകൊണ്ട് 100% ജൈവ രീതിയിൽ കാരപ്പഴം ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. തൈ നട്ട് ഏതാണ്ട് 4 വർഷങ്ങൾ കഴിയുമ്പോൾ കാരമരത്തിന്റെ ചില്ലകളിൽ വളരെ ചെറിയ വെളുത്ത പൂവുകൾ നിറയുകയും ചെയ്യും. കാരമരത്തെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില അറിവുകളാണ് ഞാറ്റുവേലയിലൂടെ പങ്കുവെക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

പൂന്തോട്ടങ്ങളുടെ അരികുകളിൽ ഒരു അലങ്കാര വൃക്ഷമായും നടാവുന്ന കാരമരത്തിന്റെ ഇലച്ചാർത്തുകൾ നിറയുന്ന കാഴ്ച വളരെ സുന്ദരമാണ് കേട്ടോ. വളരെ ഭംഗിയാണ് ഇത് കാണാനായി. പഴുത്താലും കായകൾക്ക് പച്ച നിറമായിരിക്കും എന്നുള്ളതാണ് ഈ കാരക്കയുടെ മറ്റൊരു പ്രത്യേകത. മൃദുലമായതും മധുരമേറിയതും ഭക്ഷ്യയോഗ്യവുമായ കായകൾ കാഴ്ചയിൽ ഈ ഒലിവിന്റെ പഴമുണ്ടല്ലോ അതുപോലെ തോന്നിക്കുന്നതിനാലും ഈ മരത്തിന്റെ ജനനം ശ്രീലങ്ക ആയതിനാലും കാരക്ക മരത്തിന് ഇംഗ്ലീഷിൽ സിലോൺ ഒലിവ് എന്നാണ് വിളിക്കുന്നത്. മാംസള പഴത്തിനുള്ളിൽ തവിട്ട് നിറത്തിലുള്ള ഒരു വലിയ വിത്തുണ്ടാകും. ഈ വിത്തിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത്. വിളഞ്ഞ കാരയ്ക്ക ഉപ്പ് ചേർത്ത് പുഴുങ്ങി ഭക്ഷിക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ബഹുകേമമാണ്. അച്ചാർ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. പഞ്ചസാരയും അന്നജവും വിവിധ ധാതുക്കളും കാരയ്ക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വയറിളക്കത്തിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ഉത്തമ ഔഷധം കൂടിയാണ് നമ്മുടെ കാരയ്ക്ക. അപൂർവമായ ഈ ഫലവൃക്ഷം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകാതെ സൂക്ഷിക്കേണ്ടത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. അപ്പോ കാരക്കമരം പണ്ടൊക്കെ വീട്ടുമുറ്റത്തുണ്ട് അല്ലെങ്കിൽ പറമ്പിലുണ്ടെങ്കിൽ ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. പണ്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പോലും മാവിലേക്ക് മാങ്ങ എറിയുന്നത് പോലെയൊക്കെ ഈ കാരക്കമരവും പുളിമരവും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ അതും ലൈഫിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. പക്ഷെ ഇന്നത് ഒരുപാട് മാറിയിരിക്കുന്നു. എന്തായാലും നമുക്ക് സംരക്ഷിക്കാം ഇത്തരത്തിലുള്ള കാരക്ക മരത്തെ. കാരക്കമരത്തിന്റെ ഒരു പുതിയ പേര് ഇപ്പോഴായിരിക്കും പിടികിട്ടിയതല്ലേ, സിലോൺ ഒലിവ്. അതായത് ഒലിവ് പഴത്തിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടും ശ്രീലങ്കയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സിലോൺ ഒലിവ് എന്ന് പറയുന്നത്. ജെറബറ എന്ന് പറഞ്ഞിട്ടുള്ള പൂക്കൾ ഉണ്ടല്ലോ, വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നവ തന്നെയാണ്. ജെറബറയെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇത് നമുക്ക് പോളി ഹൌസിലും കൃഷി ചെയ്യാൻ സാധിക്കും. കേൾക്കാം നമുക്ക് അതിനെപ്പറ്റി. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ് വിത്ത് മീ ജീവി. എന്തായാലും ഇനി നമ്മൾ ജെറവറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂവിന്റെ ഇനത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് പോളി ഹൗസിലും നടാൻ സാധിക്കും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയിൽ മുൻനിരയിൽ നിൽക്കുന്നതാണ് ജെറവറ എന്ന ഇനവും. ഇനി മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടും കർണാടകയുമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുഷ്പങ്ങളിൽ ഭൂരിഭാഗവും കേരളത്തിലെ പൂ മാർക്കറ്റുകളിൽ തന്നെയാണ് എത്തുന്നത്. വിവിധ തരത്തിലുള്ള 15 ടണ്ണിലേറെ പുഷ്പങ്ങൾ നിത്യവും മലയാളികളുടെ മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. കല്യാണ സീസണുകളിലും ഓണം സീസണുകളിലും ആണെന്നുണ്ടെങ്കിൽ ഇത് 3 ഇരട്ടിയിലേറെയാണ്. അപ്പൊ നമ്മുടെ പുഷ്പ വിപണിയിലെ സാധ്യതകളെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വ്യക്തമാക്കുന്നത്. വലിയ സാധ്യതയുണ്ട് കേട്ടോ അതിന്. അയൽ സംസ്ഥാനങ്ങൾ വാണിജ്യ പുഷ്പകൃഷിയിൽ മുന്നേറുമ്പോഴും നാം പുതിയ സംരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. പുഷ്പകൃഷി എന്ന് കേൾക്കുമ്പോൾ മലയാളി മുഖം തിരിച്ച് നടന്നു തുടങ്ങും. ഇതെന്തോ നഷ്ടം വരുന്ന ഒരു സംഗതിയാണെന്ന്. ഇവിടെ ലാഭവും നഷ്ടവും നേരിടാനായി ഇറങ്ങി തിരിച്ച വീട്ടമ്മയാണ് റാണി അനിൽ എന്ന് പറയുന്നത്. സ്വന്തം കൃഷിയിടത്തിൽ നിർമ്മിച്ച പോളി ഹൗസിലാണ് ഈ അധ്യാപികയുടെ ജെറവറ കൃഷി. ജെറവറ പൂ അറിയാലോ, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും നമ്മൾ കൂടുതൽ കാണുന്ന ഒരു ഇനം തന്നെയാണ് കേട്ടോ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനായ അനിലിന്റെ ഭാര്യ റാണി പുഷ്പകൃഷിയിലേക്ക് ഇറങ്ങുന്നത് പൂക്കളോടുണ്ടായിരുന്ന ഒരു സ്നേഹം തന്നെയാണ്. നമുക്കും പലതിനോടും പ്രത്യേക ഇഷ്ടമൊക്കെ കാണുമല്ലോ. ആ ഇഷ്ടമാണ് അത് ചെയ്യുവാൻ, അത് ഉൽപ്പാദിപ്പിക്കാനൊക്കെ നമുക്ക് കരുത്ത് നൽകുന്നത്. തൃശൂർ മണ്ണുത്തിയിലെ കുണ്ടുകുളം കുടുംബത്തിലെ അംഗമാണ് തൃശൂർ ദേവമാതാ CMS സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള റാണി. സ്കൂളിൽ നിന്ന് 2 വർഷത്തെ ലീവ് എടുത്താണ് കേട്ടോ ഇവർ ഭർത്താവിന്റെ പ്രോത്സാഹനത്തോടെ ഇങ്ങനെ ജെറവറ കൃഷി ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? കേട്ടപ്പോ തന്നെ വല്ലാത്ത ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. വെല്ലുവിളികളെ നേരിടാൻ ഇറങ്ങി തിരിച്ച ഈ കുടുംബിനിയുടെ കൃഷിയിടത്തിലെ മുഖ്യ വിള ജെറവറയാണ്. കേരളത്തിൽ ഇത് കൃഷി ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ഈ ജെറവറ എന്ന് പറഞ്ഞിട്ടുള്ള പൂ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും തന്നെയാണ് വരുന്നത്. വിശാലമായ പോളി ഹൗസിൽ പൂനെയിൽ നിന്ന് കൊണ്ടുവന്ന 10,000 ജെറവറ തൈകളാണ് നട്ടത്. അവയെല്ലാം മുട്ടിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സ് നിറയുന്ന സന്തോഷം തന്നെയാണ് റാണിക്ക്. അല്പം വെള്ളക്കെട്ടുള്ള പ്രദേശമായതിനാൽ 1.5 അടി ഉയരത്തിൽ വാരങ്ങൾ എടുത്താണ് ജെറവറയുടെ ശിശു തൈകൾ നട്ടത്. ജൈവവളവും എല്ലുപൊടിയും എല്ലാം ചേർത്തതിന് ശേഷമാണ് കേട്ടോ ചെടികൾ നട്ടത്. ചെടികളുടെ പരിചരണത്തിനായിട്ട് ഫെർട്ടിഗേഷൻ, ഫോഗിംഗ്, കൂൾ ചേമ്പർ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കി. ഭാഗ്യപരീക്ഷണം നഷ്ടം വരുത്തുമെന്ന് പറഞ്ഞവരും ഉണ്ട്. എങ്കിലും മനസ്സു തളരാതെ ചെടികളെ പരിചരിച്ചു. 3 മാസം മുതൽ പുഷ്പിച്ചു തുടങ്ങി. പൂക്കൾ കാണുമ്പോൾ ഇവരുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണെന്ന് റാണി പറയുന്നുണ്ട്. ആ സന്തോഷം ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടും. ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പോളി ഹൗസിലും ജെറബറ എന്ന പുഷ്പം കൃഷി ചെയ്യാൻ സാധിക്കും, വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് സമ്പാദിക്കാൻ സാധിക്കും, അതിന് സാധ്യതകൾ ഏറെയാണ് എന്ന് തെളിയിച്ച റാണി എന്ന വീട്ടമ്മയുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചെടികൾ നല്ല രീതിയിൽ അവർ പരിചരിക്കുന്നുണ്ട് കേട്ടോ. ഫെർട്ടിഗേഷൻ, ഫോഗിംഗ്, കൂൾ ചേമ്പർ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഭാഗ്യപരീക്ഷണം നടത്തിയപ്പോൾ പലരും നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, ചെടികളെ നോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണെന്നും ആ വീട്ടമ്മ പറയുന്നുണ്ട്. പുഷ്പകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ശരിക്കും കേരളത്തിലുള്ളതെന്ന അറിവും അയൽ സംസ്ഥാനങ്ങളിലെ കൃഷിരീതികൾ കണ്ടുപഠിച്ചുമാണ് റാണി ഈ പുഷ്പ പരിപാലനം നടത്തുന്നത്. കൃഷിയിടത്തിലെ താപവ്യതിയാനങ്ങൾ നിരീക്ഷിച്ച് അതനുസരിച്ച് ഫോഗിംഗ് സമയം ക്രമീകരിച്ചുകൊണ്ടിരുന്നു. കുറഞ്ഞ താപനിലയും കൂടിയ അന്തരീക്ഷ ആർദ്രതയും ഉള്ളപ്പോഴാണ് അന്തരീക്ഷത്തിലൂടെ കുമിൾ ശല്യം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്. മലയാളക്കരയിൽ ഇതിന് സാധ്യത കുറവാണെന്ന് കൃഷി വിദഗ്ധർ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോളി ഹൗസുകളിൽ പ്രധാനമായും മണ്ണിലൂടെയാണ് കുമിൾ ബാധ വരുന്നത്. ഓരോ ചെടികളെയും പരിചരിച്ച് രോഗബാധകൾ ശ്രദ്ധിച്ച് ചെടികളെ പരിപാലിക്കുന്നത് കൊണ്ടും പോളി ഹൗസിന് പുറമേ നിന്നുള്ളവരെ കയറ്റാതെ ഇരിക്കുന്നത് കൊണ്ടും കുമിൾ ബാധയുടെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു പരിധിവരെ കർഷകര് ഈ മെത്തേഡിലൂടെയാണ് അതിൽ നിന്ന് രക്ഷ നേടുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ അതേ നിലവാരവും ഗുണവും ഇവിടെയും ലഭിക്കുന്നുണ്ട്. നിറത്തിലും വലിപ്പത്തിലും രൂപഭംഗിയിലും മികച്ച പുഷ്പങ്ങളാണ് റാണിയുടെ തോട്ടത്തിലുണ്ടാകുന്നത്. 20 ദിവസം കൊണ്ട് പൂ പറിക്കാൻ ഇത് പാകമാകും. ഒരു മാസം ഒരു തൈയിൽ നിന്ന് കുറഞ്ഞത് 15 പുഷ്പങ്ങൾ ലഭിക്കും. ദിവസേന 200 പുഷ്പങ്ങളാണ് പറിച്ചെടുക്കുന്നത്. തൃശൂരിലെ പുഷ്പ മാർക്കറ്റിലാണ് കേട്ടോ പ്രധാന വിൽപ്പന എന്ന് പറയുന്നത്. ഇവരിൽ പലരും ഫാമിലെത്തി പൂക്കൾ വാങ്ങുകയാണ് പതിവ്. മലയാളിക്ക് വെള്ളപ്പൂക്കളോടാണ് കൂടുതൽ താല്പര്യം. പുഷ്പം പുഷ്പാലങ്കാരങ്ങൾക്കും വിവാഹ ആഘോഷങ്ങൾക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും വെള്ളപ്പൂക്കൾ തന്നെയാണ്. അപ്പൊ വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന ജെറബറയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. കൂടാതെ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, പിങ്ക് തുടങ്ങിയ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. വാണിജ്യ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന ജെറബറ തൈകൾ 3 വർഷം വരെ നല്ല രീതിയിൽ പുഷ്പിക്കും. ഇളക്കമുള്ള മണ്ണിൽ വേണം ഇത് നടാനായിട്ട്. നന്നായി ഉറയ്ക്കുന്ന മണ്ണിൽ നട്ടാൽ വേരോട്ടം കുറയും എന്നുള്ളതാണ് പ്രശ്നം. ഇത് വളർച്ചയെയും അതിന്റെ പുഷ്പിക്കലിനെയും ബാധിക്കും നന്നായിട്ട്. ചെടികൾ നടുന്നതിന് മുമ്പ് കുമിൾ ബാധയെ പ്രതിരോധിക്കാനായിട്ട് കുമിൾ നാശിനിയും തളിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും ഇതിന് നനയും ആവശ്യമാണ് കേട്ടോ. ആരോഗ്യമുള്ള ചെടിക്ക് 15 മുതൽ 25 വരെ ഇലയുണ്ടാകും. ചീച്ചിലും കരിച്ചിലും നോക്കി ഇലകൾ കട്ട് ചെയ്ത് മാറ്റാൻ കൂടി കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. 3ാം വർഷം മുതൽ ചെടികൾ പറിച്ച് പുതിയ ചെടികൾ നമുക്ക് നട്ടുവെക്കാം. 1 ചതുരശ്ര മീറ്ററിൽ 10 ചെടികൾ വരെ നടാമെന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇനി കാലാവസ്ഥയുണ്ട് കേട്ടോ. ചൂട് കാലാവസ്ഥയും മഴയുള്ള സീസണൊക്കെ, ആ സീസൺ അനുസരിച്ചും ഈ ചെടിക്ക് ചില പ്രത്യേക ശ്രദ്ധയൊക്കെ നൽകേണ്ടതുണ്ട്. കേൾക്കാം നമുക്ക് അതിനെപ്പറ്റി. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക് ജ്വരബറ പുഷ്പകൃഷിയെ പറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ എല്ലാ കൃഷിക്കും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണല്ലോ. ഇതിനും അങ്ങനെ തന്നെയാണ്. ചൂട് കൂടിയാൽ പൂക്കൾ വളരെയധികം കുറയും, വെയിൽ കൂടുതൽ ലഭിച്ചാൽ വേഗം പുഷ്പിക്കും. അതുകൊണ്ട് നല്ല വെയിൽ ഉറപ്പാക്കി ചൂട് ക്രമീകരിച്ച് ചെടികളെ സംരക്ഷിച്ചാൽ എന്നും ഇവ പുഷ്പങ്ങൾ തരും. 50 സെന്റിമീറ്റർ നീളമെങ്കിലും ജ്വരബറ പൂത്തണ്ടിന് വേണം കേട്ടോ. തണ്ടിന്റെ വലിപ്പവും നീളവും പൂവിന്റെ വലിപ്പവും രൂപഭംഗിയും നോക്കിയാണ് വില നിശ്ചയിക്കുന്നത്. നല്ല പൂക്കൾ ലഭിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ നനയോടൊപ്പം വിറ്റാമിനുകളും ഈ ചെടികൾക്ക് നൽകാറുണ്ട്. പുഷ്പകൃഷിയുടെ ആദ്യഘട്ടത്തിലുണ്ടായ ചെടികളുടെ കരിച്ചിലും തളർച്ചയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പോളിഹൌസിന് പുറത്ത് ചുറ്റിലുമായിട്ട് ഫോഗിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജ്വരബറ കൃഷിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. പുറത്തുനിന്നുള്ള ചൂട് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞതാണ് ഇതിന് ഏറ്റവും പ്രധാന കാരണം. കീടങ്ങളെ നിയന്ത്രിക്കുവാനായി പോളിഹൌസിനുള്ളിൽ പ്രത്യേക ഒരു കെണിയും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ ആവണക്കെണ്ണ പുരട്ടിയാണ് ചെടികൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഷീറ്റിൽ കീടങ്ങൾ ഒട്ടിപ്പിടിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഷീറ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കും. ഓരോ പ്രശ്നങ്ങളെയും ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടി പരിഹരിക്കുന്ന വീട്ടമ്മ കൂടിയാണ് റാണി. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ഒരു പുതിയ സംരംഭം ഇത്രയേറെ വിജയിച്ചത്. തളർച്ചയെ തളരാതെ നേരിട്ട് ജ്വരബറ കൃഷിയിൽ വിജയം നേടിയ കുടുംബിനി എന്നാണ് ഒരു വാചകത്തിൽ നമുക്ക് റാണിയെ പറയാൻ കഴിയുന്നത്. ഒരാളുടെ വിജയം കണ്ട് ഓടി ആ കൃഷിയിലേക്ക് ഇറങ്ങരുതെന്നാണ് റാണിയുടെ അഭിപ്രായം. ഏതൊരു കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ആ കൃഷിയെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നേടുകയും ഈ കൃഷി ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ ആ കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാവൂ. അപ്പോൾ ഉറപ്പായിട്ടും ലാഭമുണ്ടാകും, വിജയമുണ്ടാകും. അതേപക്ഷം ഒന്നും അതിനെപ്പറ്റി അറിയില്ലാതെ മറ്റൊരാൾ ചെയ്തു അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തു വിജയിച്ചു എന്നുള്ള കാരണം കൊണ്ട് കുറച്ച് പൈസ മുടക്കി ഒരു കൃഷി ചെയ്യാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് തന്നെയായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, റാണി എന്ന കർഷകയുടെ സ്റ്റോറി ഞാൻ പറഞ്ഞു. ജ്വരബറ കൃഷി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
0: നാടിനൊപ്പം നാട്ടാർക്കും.

0: സാലക്ക് പഴത്തെ പറ്റി കേട്ടിട്ടുണ്ടോ?
1: ഇല്ലെങ്കിൽ കേട്ടോളൂ.
0: നമ്മുടെ നാട്ടിൽ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു ഇന്തോനേഷ്യൻ ചെടിയാണ് സാലക്ക് എന്ന് പറയുന്നത്. ജാവ സുമാത്ര ബാലിയാണ് ഇതിന്റെ ജന്മദേശം. പനവൃക്ഷത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. ചെടിയുടെ ചുവട്ടിലാണ് പഴമുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഒരു സാലക്ക് പഴം കൃഷി ചെയ്യുന്നുണ്ട്. 30-ലധികം ഇനങ്ങളുണ്ട് കേട്ടോ ഇതിന്. ഓരോന്നിനും വ്യത്യസ്തമായ രുചിയാണ്. നിറം, വലിപ്പം എന്നിവയിലും ഓരോന്നും വ്യത്യസ്തം തന്നെയാണ്. പഴങ്ങളുടെ തൊലി പാമ്പിന്റെ തൊലിയുടെ ഡിസൈനിൽ കാണപ്പെട്ടതിനാൽ സ്നേക്ക് ഫ്രൂട്ട് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. പഴത്തിന്റെ പുറം തൊലി അമർത്തി തിരുമിയാൽ തൊലി ഉരിഞ്ഞു പോകും. ഭക്ഷണയോഗ്യമായ ഭാഗങ്ങൾ വെളുത്തുള്ളിയുടെ അല്ലികൾ പോലെ കാണപ്പെടും. സാധാരണയായിട്ട് 3 അല്ലികളാണ് ഈ ഒരു പഴത്തിൽ കാണുന്നത്. 1 അല്ലി വലുതും 2 എണ്ണം ചെറുതുമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ 2 എണ്ണം വലുതും 1 എണ്ണം ചെറുതും, അതല്ലെങ്കിൽ 3 വലിയതായിരിക്കും. വലിയ അല്ലിയിലും മാത്രമേ ഇവയുടെ വിത്തുകൾ കാണുകയുള്ളൂ. ചില ഇനങ്ങൾ അതീവ രുചികരം തന്നെയാണ്. കഴിച്ചവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന അഡിക്ഷൻ പോലുള്ള ടേസ്റ്റാണ് കേട്ടോ. മുറിയിലെ കാലാവസ്ഥയിൽ 10 ദിവസം വരെ ഒരു കേടും കൂടാതെ ഇരിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വലിപ്പം കൂടിയതിന് അത്തിപ്പഴത്തിന്റെ രൂപമാണ്. ഫ്രീസറിൽ മാസങ്ങളോളം കേടുകൂടാതെ ഈ പഴം ഇരിക്കും. വലിപ്പമനുസരിച്ച് ഗ്രേഡ് തിരിച്ചാണ് ഇത് കയറ്റുമതി ചെയ്യുന്നത്. എ ഗ്രേഡ് പഴം 12 എണ്ണം വരും. ഒരു കുലയിൽ 5 കിലോ പഴം വരെ ഉണ്ടാകും. മാംസള ഭാഗം നല്ല ഉറപ്പുള്ളത് കൂടിയാണ് കേട്ടോ. ബാലിയുടെ മാത്രം സ്വന്തമായ ഗുലാബ്സിൽ എന്ന ഇനം ഇതിനേക്കാളേറെ രുചികരമാണെന്നാണ് പറയപ്പെടുന്നത്. കരിമ്പിന്റെ നീര് പോലുള്ള ഒരു സ്വാദാണ് ഇതിന്. പഴത്തിന്റെ പുറം ഇളം മഞ്ഞ കലർന്ന ബ്രൗൺ നിറമാണ്. ഇതിന് സാധാരണ സാലക്ക് പഴങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടി വിലയാണ് മാർക്കറ്റിലുള്ളത്. സാലക്ക് പഴത്തിൽ 13.5% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബീറ്റാ കരോട്ടിൻ, വൈറ്റമിൻ സി, തയാമിൻ, ഡൈറ്ററി ഫൈബർ, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫേറ്റ്, കാർബോഹൈഡ്രേറ്റ് എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. കണ്ണിന്റെ കാഴ്ച കൂട്ടാനും ഓർമ്മശക്തി കൂട്ടാനും ഈ പഴങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൂടിയാണ്. നെഞ്ചരിച്ചിലിന് ഈ പഴം തേനിൽ മുക്കി കഴിച്ചാൽ ഉടൻ തന്നെ ശമനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചില ചെടികൾ സീസൺ അല്ലാതെ തന്നെ പൂക്കുകയും ചെയ്യും. പ്രധാന സീസൺ ബാലിയിൽ ഡിസംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയൊക്കെയാണ് കേട്ടോ. പഴങ്ങൾ കൊണ്ട് മധുരപലഹാരങ്ങൾ, അച്ചാർ എന്നിവ ഉണ്ടാക്കുന്ന ചില കമ്പനികൾക്ക് സാലക്ക് പഴത്തിൽ നിന്ന് വീഞ്ഞും ഉണ്ടാക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക്. സാലക്ക് പഴത്തിന്റെ വിവിധ മേന്മകളെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുരുഭാഗിയും ചെടിയുടെ ചുവട്ടിലുണ്ടാകുന്ന തൈകൾ പറിച്ചു മാറ്റിവെച്ചും നമുക്കിത് കൃഷി നടത്താം. മൂന്നാം വർഷം പുഷ്പിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ ചെടിയിൽ ആൺ പെണ്ണുള്ളതിനാൽ ചെടികൾ പുഷ്പിച്ച ശേഷമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആൺചെടികൾ സാധാരണയായിട്ട് ഒരു 20% കാണാറില്ല. 5 പെൺചെടിക്ക് ഒരു ആൺചെടി എന്നതാണ് കണക്ക്. ഈച്ചകൾ, ഉറുമ്പുകൾ, മറ്റു പ്രാണികൾ കൂടാതെ കാറ്റിലും പോളിനേഷൻ നടക്കുന്നുണ്ട്. അടുത്ത സ്ഥലത്ത് ആൺചെടി ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത്

നിന്ന് ആൺ പൂക്കുല കൊണ്ടുവന്ന് പെൺപൂവിന്റെ മുകളിൽ കെട്ടിവെക്കുകയോ പെൺപൂവിന്റെ മുകളിൽ കുടയുകയോ ചെയ്താൽ പരാഗണം നടന്നുകൊള്ളും. ട്രോപ്പിക്കൽ ചെടിയാണ് കേട്ടോ സാലക്ക്. സാലക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിൽ 500 മീറ്റർ വരെ ഉയരം ഉള്ളിടത്താണ് കൃഷി ചെയ്യേണ്ടത്. എത്ര അധികം മഴ ലഭിക്കുമോ അത്രയും നല്ലതാണ് നമ്മുടെ സാലക്കിന്. 3 ദിവസത്തിലധികം മഴ ലഭിച്ചില്ലെങ്കിൽ ചുവട് നനച്ചു കൊടുക്കാനും കർഷകർ ശ്രദ്ധിക്കുക. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി കർഷകർ അറിഞ്ഞിരിക്കണം. ചെടി നശിച്ചു പോകും കേട്ടോ ചുവടിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടെങ്കിൽ. നല്ല നീരാവി കലർന്ന ചൂടാണ് ആവശ്യം. 50% മുതൽ 70% വരെ സൂര്യപ്രകാശം ഇതിന് ആവശ്യമുള്ളൂ. അതിനാൽ തെങ്ങ്, വാഴ, കവുങ്ങ് ഇവയുടെ ഇടയിൽ കൃഷി ചെയ്യാവുന്നതാണ്. നനയ്ക്കാൻ സൗകര്യമുണ്ടായിരിക്കണം. പൂർണ്ണ വളർച്ചയെത്തിയ ചെടിയുടെ ഓലമടലിന് 6 മീറ്റർ വരെ നീളമുണ്ട്. 2 മീറ്റർ വീതിയും ഓലയ്ക്ക് 15 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഓലകൾ മുകളിലേക്ക് നിൽക്കുന്നതിനാൽ അടുപ്പിച്ച് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ചെടികൾ തമ്മിൽ ഏകദേശം 2.5 മീറ്റർ മുതൽ 1-4 മീറ്റർ വരെ അകലമൊക്കെ മതിയാകും. ഏക്കറിന് 400 ചെടികൾ വരെ നടാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചെറുതൈകൾക്ക് 3 വർഷം വരെ ചെറിയ തണൽ നല്ലതാണ്. മണ്ണിന്റെ pH 4.5-5 ഇടയിലായിരിക്കണം. ഇത്തരത്തിലുള്ള ഓരോ ചെടിയും കൃഷി ചെയ്യുമ്പോഴും പലതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് മണ്ണിന്റെ pH വാല്യൂ. ചെടിയുടെ ചുവട്ടിലെ പഴകിയ ഓലമടൽ, ചെറു തൈകൾ എന്നിവ 6 മാസം കൂടുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ചെടിയിൽ ധാരാളം മുള്ളുകളുണ്ട്. ചൂരൽ ചെടി പോലെ ആയതിനാൽ കട്ടിയുള്ള ഗ്ലൗസ് ഉപയോഗിച്ച് ഇത് മുറിക്കുന്നതാണ് നല്ലത്. കീടശീലവും തീരെ കുറവാണ് കേട്ടോ ഈ ചെടികൾക്ക്. മുള്ളുകൾ ഉള്ളതിനാൽ ചെല്ലിയുടെ ശല്യമില്ല എന്ന് തന്നെ പറയാം. സാധാരണ മഴയ്ക്ക് തെങ്ങിനിടുന്ന വളപ്രയോഗം മതി. നനയാണ് പ്രധാനം. പഴങ്ങൾ ശേഖരിക്കുമ്പോൾ വായുസഞ്ചാരമുള്ള കുട്ടകൾ പോലുള്ള പാത്രങ്ങളിൽ ശേഖരിക്കുക. കേരളത്തിൽ തനി ഭൂപ്രകൃതിയുള്ള ഇന്തോനേഷ്യയിലും മലേഷ്യയിലും സുലഭമായി വളരുന്ന സാലക്ക് 100% കേരളത്തിലെ തെങ്ങ് പോലെ തന്നെ ഒരു കാർഷിക വിളയായി കൃഷി ചെയ്യാൻ സാധിക്കുമെന്നതിന് ഒരു തർക്കവുമില്ല. സാലക്ക് നന്നായിട്ട് കൃഷി ചെയ്താൽ നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ്. ഇപ്പോൾ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: സ്റ്റേ ട്യൂൺഡ്.

ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നഗരങ്ങളിലും നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനം മറ്റൊരു ഹരിത വിപ്ലവത്തിന്റെ പാതയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. സുരക്ഷിത ഭക്ഷണം എന്ന ആശയം ഏറ്റവും അധികം നടപ്പിലാക്കുന്നത് പച്ചക്കറി മേഖലയിൽ തന്നെയാണ്. തരിശു നിലങ്ങളിലും സ്കൂളുകളിലും വീട്ടുമുറ്റത്തും ഫ്ളാറ്റുകളിൽ പോലും പച്ചക്കറി കൃഷി ചെയ്യുന്നത് കൊണ്ട് നാട് മുഴുവൻ ഒരുമിച്ച് കാർഷിക രംഗത്ത് മുന്നേറുന്ന വിജയഗാഥകളെ കുറിച്ച് നമുക്ക് എവിടെയും കേൾക്കാം. 2010-11 കാലത്ത് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയുടെ 30 മുതൽ 35% വരെ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന മലയാളി ഇന്നത് 50 മുതൽ 55% ഉയർത്തിയിരിക്കുന്നു. അതൊരു മേന്മ തന്നെയാണ്, നേട്ടം തന്നെയാണ്. അതിനായിട്ട് കൃഷിവകുപ്പും കർഷകരും നാട്ടുകാരും മാധ്യമങ്ങളും ഒന്നിച്ചതും ഒരു വലിയ നേട്ടമായി നമുക്ക് കാണാം. ഗ്രാമപ്രദേശങ്ങളിൽ ഒട്ടനവധി തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കി, കീട കുമിൾനാശിനി പരമാവധി ഒഴിവാക്കിയുള്ള ഈ പച്ചക്കറി കൃഷി ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും ഉറപ്പുതരുന്നു എന്നുള്ളതും ഉറപ്പാണ്. എന്നാൽ കുറേയും കൂടി നമുക്ക് മുന്നേറേണ്ടതുണ്ട്. കാരണം ജനസംഖ്യയും അതനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് ദിവസേന 300 ഗ്രാം പച്ചക്കറികളും 85 ഗ്രാം പഴവർഗ്ഗങ്ങളും ആവശ്യമായിട്ടുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ശരാശരി മലയാളിക്ക് 30 മുതൽ 35 ഗ്രാം പഴവർഗ്ഗങ്ങളും 120 മുതൽ 150 ഗ്രാം പച്ചക്കറികളും മാത്രമേ ഇപ്പോഴും ലഭ്യമാകുന്നുള്ളൂ. ഇതാണ് സത്യം. കാരണങ്ങൾ നിരവധിയാണ് കേട്ടോ. കൃഷി ചെയ്യാൻ ഉപയുക്തമായിട്ടുള്ള സ്ഥലമില്ല, കൃഷിപ്പണിക്കായിട്ട് തൊഴിലാളികളെ ലഭ്യമാകുന്നില്ല, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത്, വളം, ജൈവ കീടനാശിനികൾ എന്നിവ സമയത്തിന് ലഭിക്കുന്നില്ല, കൃഷി ചെയ്യുന്നതിന് സമയമില്ല തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. എന്നാൽ ഒന്ന് ശ്രദ്ധ വെച്ചാൽ ഈ പരിമിതികളെയെല്ലാം അവസരങ്ങളാക്കി മാറ്റുന്നതിന് നമുക്ക് കഴിയുകയും ചെയ്യും. അവിടെയാണ് നഗരങ്ങളിലെ പച്ചക്കറി കൃഷിക്ക് വളരെയധികം പ്രസക്തി ഏറുന്നത്. ഭക്ഷിക്കാനുള്ളത് ഉൽപ്പാദിപ്പിക്കുക, ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷിക്കുക എന്ന ആശയം ഈ അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും വലിയ നഗരങ്ങളിൽ ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികളുടെ ഉൽപ്പാദനം അവരുടെ ഒരു ലൈഫിന്റെ, ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അവർ ഒരു പടി കൂടി കടന്ന് ആവശ്യമുള്ള മത്സ്യ മാംസാദികളും വളർത്തുന്നുണ്ട്. സിംഗപ്പൂർ നഗരത്തിൽ അവർക്ക് ആവശ്യമുള്ള കോഴി മാംസത്തിന്റെ 80% പച്ചക്കറികളുടെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് 10,000-ത്തോളം വരുന്ന വീടുകളിലാണ്. ഹരരയിൽ നഗരത്തിനാവശ്യമായിട്ടുള്ള 60% പച്ചക്കറികളും വിളയിച്ചെടുക്കുന്നത് ഫ്ളാറ്റുകളിലും വീടുകളിലെ വളരെ ചെറിയ കൃഷിയിടങ്ങളിലുമാണ്. മറ്റ് നഗരങ്ങളും ഇതിന്റെ ചുവട് പിടിച്ച് അവരുടെ പട്ടണങ്ങളെ പച്ചക്കറി ഉൽപ്പാദന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് പദ്ധതി ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഭക്ഷ്യയോഗ്യമായ നഗരങ്ങൾ എന്ന പദ്ധതിയിലൂടെയാണ് ഇതിനെന്തായാലും തുടക്കമിടുന്നത്. ഒരു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വലിയൊരു ബിഗ് പ്രോജക്റ്റ് തന്നെയാണ്. എന്തായാലും ഭക്ഷ്യ സുരക്ഷയ്ക്കായി നഗരങ്ങളിലും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യേണ്ടതുണ്ട്. അതിന്റെ സാധ്യതകളെ പറ്റിയാണ് ഇനി വരും ദിവസം ഞാറ്റുവേലയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അതുവരെ കേട്ടുകൊണ്ടേയിരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ് ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APL-മായിട്ട് ഈ ഒരു മനോഹരമായ തിങ്കളാഴ്ചയിൽ ഈ മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല RJ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് ഗെയിം കളിക്കാനുള്ള സമയമാണ് ആസ്ട്രേയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ. അപ്പൊ ഗെയിം കളിക്കാനായിട്ട് എല്ലാവരും റെഡിയല്ലേ? നമ്മളെന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ ആസ്ട്രേയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മസ്റ്റായിട്ടും ഗെയിമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്നത്തെയും പോലെ ഇന്ന് മോദിപ്പിച്ചുകൊണ്ട് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് അടിപൊളിയായിട്ടുള്ള പാട്ടുകളാണ് വരുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
2: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Midamaya Nirakil Kannadagalude Vipulamaya Shekaram. Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
4: Ashraya FM 90.
0: Nadinoppam Nattarkoppam.
5: സംസ്ഥാനത്ത് ഷിഗല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
4: ശ്രേയാ FM 90.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന ഗെയിം എന്താണെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കായിട്ട് ഗെയിം എന്താന്ന് പറഞ്ഞുതരാം. അതായത് ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ്, കുസൃതി ചോദ്യം ഉത്തരം ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുസൃതിയാണ്, കുസൃതി നിറഞ്ഞ രീതിയിൽ തന്നെ ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയാനായിട്ട്. ഇവിടെ ലോജിക്കൊന്നും നോക്കണ്ട, ഇവിടെ കുസൃതിക്കാണ് നമ്മൾ പ്രാധാന്യമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ചിന്തിച്ച ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ, ഓർമ്മിപ്പിച്ചു കൊണ്ട് തന്നെ, എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്: രാമുവും ചന്ദ്രികയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. രണ്ടുപേരും നന്നായിട്ട് പടം വരക്കുന്ന രണ്ട് ആൾക്കാരാണ്. അപ്പോൾ ഒരു ദിവസം ചന്ദ്രിക വന്നിട്ട് രാമുവിനോട് പറഞ്ഞു, എനിക്കൊരു കുരങ്ങൻ്റെ പടം വരച്ചു തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ രാമു തിരിച്ചു കൊടുത്ത ഉത്തരം ഒരു പാട്ടിലൂടെയാണ് പറഞ്ഞത്. അപ്പോൾ ആ പാട്ട് ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ആൻസർ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. രാമുവും ചന്ദ്രികയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, രണ്ടുപേരും നന്നായിട്ട് പടം വരയ്ക്കും. ഒരു ദിവസം ചന്ദ്രിക വന്നിട്ട് രാമുവിനോട് പറഞ്ഞു, എനിക്കൊരു കുരങ്ങൻ്റെ പടം വരച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാമു പറയേണ്ട ഉത്തരം ഒരു പാട്ടിലൂടെ അറിയിച്ചു. ആ പാട്ട് ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തായാലും കുസൃതിയാണ് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ആ ലെവലിൽ ചിന്തിച്ച് വേഗം ആൻസർ, ആ പാട്ട് ആൻസർ വേഗം കണ്ടുപിടിക്കുക. എന്നിട്ട് വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909. 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം, അതായത് കുസൃതി ചോദ്യം ഉത്തരം ഗെയിം ആണ് നമ്മൾ ഇങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, രാമവും ചന്ദ്രികയും നന്നായിട്ട് പടം വരയ്ക്കും. ഒരു ദിവസം ചന്ദ്രിക ചെന്നിട്ട് നമ്മുടെ രാമുവിനോട് പറഞ്ഞു, എനിക്കൊരു കുരങ്ങൻ്റെ പടം വരച്ചു തരുമോ എന്ന്. അപ്പോൾ നമ്മുടെ രാമു ഉടനെ പറഞ്ഞത് ഒരു പാട്ടിലൂടെയാണ് ചന്ദ്രയ്ക്ക് ഉത്തരം കൊടുത്തത്. അതേത് പാട്ടാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവികയാണ് കേട്ടോ. സ്വയം വര ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടാണ് ദേവിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. സ്വയം വര ചന്ദ്രിക എന്ന് തന്നെയാണ് അർച്ചനയും മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷയാണ്. സ്വയം വര ചന്ദ്രിക എന്ന് തന്നെയാണ് നമ്മുടെ ദക്ഷയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂസമ്മ സോമശനാണ്. സ്വയംവര ചന്ദ്രികയെന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്വയംവര ചന്ദ്രികെ. കാർത്തിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്വയംവര ചന്ദ്രികെ. നീതു അമീന സുനിത

ചായ കുടിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം ചായക്കടക്കാരനോട് ഒരു ചായ വേണമെന്ന് ആംഗ്യത്തിലൂടെ കാണിച്ചു. ഉടനെ അദ്ദേഹം കൊണ്ടേ ഒരു ഗ്ലാസ് ചായ കൊടുത്തു. എന്നാൽ അയാൾ ചായ കുടിച്ചില്ല. അപ്പൊ എന്താണ് ചായ കുടിക്കാത്തത് എന്ന് ചോദിച്ചതിന് നമ്മുടെ ഈ സംസാരശേഷിയില്ലാത്ത വ്യക്തി ഒരു പേപ്പറിൽ 1, 6, 8 എന്നീ 3 സംഖ്യ എഴുതിയങ്ങ് കാണിച്ചു. എന്താണ് അതിലൂടെ അയാൾ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അയാൾ പറയാനായിട്ട് വിചാരിച്ച ആൻസർ? 1, 6, 8 അതിൻ്റെ മീനിങ് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് ഒരു സംസാരശേഷിയില്ലാത്ത വ്യക്തി ഒരു ചായക്കടയിൽ ചെന്ന് ഒരു ചായ വേണമെന്ന് ആംഗ്യത്തിലൂടെ കാണിച്ചു. കടക്കാരൻ ചായ കൊടുത്തു. പക്ഷേ അയാൾ ചായ കുടിച്ചില്ല. അപ്പോൾ ചായ കുടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ സംസാരിക്കാൻ കഴിയാത്ത വ്യക്തി ഒരു പേപ്പറിൽ 1, 6, 8 എന്ന നമ്പർ എഴുതി കാണിച്ചു. അതിൻ്റെ മീനിങ് എന്താണ് എന്നതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ കുസൃതി ചോദ്യമാണ്. ആ ലെവലിൽ ചിന്തിക്കുക, ആൻസർ ഇങ്ങോട്ട് അറിയിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4-9090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ബ്രേക്കിന് മുൻപ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുസൃതി ചോദ്യം ഇതായിരുന്നു. ഒരു സംസാര ശേഷി ഇല്ലാത്ത വ്യക്തി ചായക്കടയിൽ പോയി. ആംഗ്യത്തില് ആ ചായക്കടയിൽ നിൽക്കുന്ന വ്യക്തിയോട് ചായ വേണമെന്ന് പറഞ്ഞു. പുള്ളി ചായ കൊണ്ട് കൊടുത്തു, പക്ഷേ അദ്ദേഹം ചായ കുടിച്ചില്ല. എന്തുകൊണ്ട്? ചായ കുടിക്കുക മാത്രമല്ല, കുടിക്കാതിരിക്കുക മാത്രമല്ല, ഒരു പേപ്പറിൽ 1 6 8 എന്ന സംഖ്യ എഴുതി കാണിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സംഖ്യ എഴുതി കാണിച്ചത്, അതിൻ്റെ മീനിങ് എന്താണ് എന്നതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. അപ്പോൾ ദാ അതിന് കറക്റ്റായിട്ട് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നോക്കാമാരാണത്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9524906090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 1 6 8 എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ഒരു സംഖ്യയിലൂടെ അറിയിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂരജ്, ദീപുചേട്ടൻ, മഞ്ജു, മജീദ്, വിഷ്ണു, ഷമി, നെല്ലിക്കുന്നം എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ൊന്നാറട്ടെ എന്നാണ്. ദേവിക, സ്വാതി, പ്രമീള, ദക്ഷ, ഏഞ്ചൽ ആൻഡ് ഫൈനലി പ്രവീൺ. എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് 1 6 8 എന്നാണ്. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ, 1 6 8 1 6 8 എന്നാണ് അദ്ദേഹം എഴുതി കാണിച്ചതിൻ്റെ ആ ഒരു സംഖ്യയുടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. വളരെ നല്ല ചോദ്യം, വളരെ നല്ല ആൻസർ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ചളിയൊന്നുമില്ലാതെ ഇത്രയും നേരം മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തായിട്ട് ചളി വരാനായിട്ട് സാധ്യത കൂടുതലാണ്, എന്നാലും മഴക്കാലമൊക്കെ അല്ലേ, ചളി കുറച്ച് കൂടും. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ജിമ്മിൽ പോകാതെ 6 പാക്ക് നേടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത കുസൃതി ചോദ്യം കേട്ടോ. ജിമ്മിൽ പോകാതെ തന്നെ 6 പാക്കൊക്കെ നേടാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നാണ് ചോദ്യം കേട്ടോ. കുസൃതിയാണ് ആ ഒരു ലെവലിൽ ചെന്ന് ചാൻസർ അറിയിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424291 9090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999587.

0: 1-800-333-115 വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ് വെൽക്കം ബാക്ക് ടു ആസ്ത്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ജിമ്മിൽ പോകാതെ എങ്ങനെ സിക്സ് പാക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരു കുസൃതി നിറഞ്ഞ ചോദ്യമായിരുന്നു നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526490090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെറിനാണ്. ജെറിൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് വീട്ടിൽ വർക്കൗട്ട് ചെയ്താൽ മതി, സിക്സ് പാക്കൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ്. പ്രവീൺ പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഒരു പാക്കറ്റിൽ ചോക്ലേറ്റ്, ഒരു സിക്സ് പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചാൽ മതി, അപ്പോൾ സിക്സ് പാക്ക് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ദക്ഷയാണ്. ദക്ഷ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കടയിൽ പോയിട്ട് 6 എണ്ണമുള്ള ഒരു പാക്കറ്റ് സാധനം വാങ്ങിക്കുക, അപ്പോൾ സിക്സ് പാക്ക് ആയി എന്ന് പറഞ്ഞിട്ടാണ് ദക്ഷ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ സെയിം മെസ്സേജ് തന്നെയാണ് ദേവികയും അയച്ചിരിക്കുന്നത്, കടയിൽ പോയിട്ട് 6 എണ്ണമുള്ള ഒരു പാക്കറ്റ് സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സാമുവലാണ്. അടക്കാമരത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിക്സ് പാക്ക് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷയാണ്. ഉഷ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ 6 ഫേസ് പാക്ക് വാങ്ങിയിട്ടാൽ മതി, മുഖത്തിട്ടാൽ മതി, കടയിൽ പോയി വാങ്ങിച്ചാൽ മതി, അപ്പോൾ സിക്സ് പാക്ക് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിടുക്കി. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അമീനയാണ്. അമീന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് വർക്കൗട്ട് ചെയ്താൽ മതി എന്നാണ്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാതെ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ സിക്സ് പാക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം ആൻസർ തന്നെയാണ് നീതുവും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്, വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്താൽ മതി എന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സിക്സ് പാക്ക് ജിമ്മിൽ പോകാതെ കിട്ടണമെങ്കിൽ നമ്മൾ അടക്കാൻ മരത്തിൽ കയറി 6 പാക്ക് എടുത്താൽ മതി, 6 പാക്ക് പറിച്ചെടുത്താൽ മതി. അപ്പോൾ എന്തായാലും ആൻസർ കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമായി കാണുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇനിയും രസകരമായിട്ടുള്ള കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരാനുണ്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കണം. എനിക്ക് തോന്നുന്നു ആകെ ഒരാൾ മാത്രമാണ് അങ്ങനെ ഒരു ആൻസർ അയച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, സാമുവൽ ഫ്രം അടക്കാൻ മരത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സാമുവലിന് കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. സാമുവലാണ് ആ ഒരു കുസൃതി നിറഞ്ഞ വഴിയിലൂടെ ആഴത്തിൽ അങ്ങ് ചിന്തിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ ഐസ് വീഴുന്ന സ്ഥലം ഏതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഏറ്റവും കൂടുതൽ ഐസ് വീഴുന്ന സ്ഥലം ഏതാണ്, വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐസ് വീഴുന്ന സ്ഥലം ഏതാണ് എന്ന് രസകരമായിട്ടുള്ള ഒരു കുസൃതി ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോദ്യത്തെക്കാൾ രസകരമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപുചേട്ടനാണ്. ദീപുചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഐസ്ലൻഡിലാണ് ഏറ്റവും കൂടുതൽ ഐസ് വീഴുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് ദേവിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഫ്രിഡ്ജ് എന്ന് തന്നെയാണ്, ഐസ്ലൻഡ് എന്നാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പ്രവീണാണ് കേട്ടോ. പ്രവീൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഫ്രീസർ എന്നാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല, പേര് വെക്കാത്ത ഒരു ആൻസറാണ് വന്നിട്ടുള്ളത്. അയച്ചിരിക്കുന്ന ആൻസർ ഐസ്ലൻഡ് എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിൽഷയാണ്. ജിൽഷ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഫ്രിഡ്ജ് എന്ന് തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് ജെറിൻ ആണ്. ജെറിൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ബാർ എന്നാണ് കേട്ടോ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഗ്രീൻ ഐസ്ലൻഡ് എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈശാഖിയാണ്. വൈശാഖി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അന്റാർട്ടിക്ക എന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ, ഏറ്റവും കൂടുതൽ ഐസ് വീഴുന്ന സ്ഥലം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബാറിലെ ഗ്ലാസ്സാണ് കേട്ടോ. ബാറിലെ ഗ്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ഐസ് വീഴുന്നത്. അപ്പോൾ എന്തായാലും കുസൃതി ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ അതിനേക്കാൾ രസകരമായ കുസൃതി നിറഞ്ഞ രീതിയിലുള്ള ഒരു ആൻസർ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും രസകരമായിട്ടുള്ള ആൻസറൊക്കെ തന്നെയാണ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഏറ്റവും നല്ല തീവണ്ടി ഏതാണ് എന്നതാണ് ചോദ്യം കേട്ടോ. ഏറ്റവും നല്ല തീവണ്ടി ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
8: പിറന്നേ കോടി പറന്നേ തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുസൃതി ചോദ്യം ഉത്തരം ഗെയിമാണ് ഇങ്ങനെ APLലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുസൃതി ചോദ്യം ഇതായിരുന്നു, ഏറ്റവും നല്ല തീവണ്ടി ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ ആൻസർ അറിയിക്കാനായിട്ട് ആ

കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 6 4 9 0 9 0 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗുഡ്സ് ട്രെയിൻ. ലിജി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മാരുതി വണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. ആൻഡ് ജെറിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വന്ദേ ഭാരത് എന്നാണ്. സാമുവൽ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും വന്ദേ ഭാരത് എന്ന് തന്നെയാണ്. അമീന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വന്ദേ ഭാരത്. നീതു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗുഡ്സ് ട്രെയിൻ. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഖിലാണ്. മിഖിൽ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഗുഡ്സ് ട്രെയിൻ എന്ന് തന്നെയാണ്. അപ്പം ഏറ്റവും നല്ല തീവണ്ടി ഏതാണ് എന്ന കുസൃതി നിറഞ്ഞ ചോദ്യത്തിൻ്റെ കുസൃതി നിറഞ്ഞ ആൻസർ ഈസ് ഗുഡ്സ് ട്രെയിൻ എന്നാണ് കേട്ടോ. ഗുഡ് എന്ന വാക്കാനകത്തുണ്ടല്ലോ, അപ്പോൾ അത് ഉദ്ദേശമാണ് ഈ ഒരു ആൻസർ വന്നിരിക്കുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ ഇന്നത്തെ ലാസ്റ്റത്തെ കുസൃതി നിറഞ്ഞ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ടിപ്പു സുൽത്താൻ മരിച്ചത് ഏത് യുദ്ധത്തിലാണ് എന്നതാണ് കേട്ടോ. കുസൃതി ചോദ്യമാണ്. ആ ഒരു ലെവലിൽ ചിന്തിച്ച് ആൻസർ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടിപ്പു സുൽത്താൻ മരിച്ച ആ ഒരു യുദ്ധം വേഗം കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474-291-9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vilakkuravum gunamenmayum njangal nalkunna urappu.
5: Ella veetavashyangalkkum Aljo oppumundu.
6: Aljo Hypermarket, Nellikunnam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
0: Aashraya FM 90. Naadinoppam, naattarkoppam.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Once again, welcome back to Asriya Premier League with me, RJ Anusha. അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം ആയിരുന്നു ഈ രണ്ട് മണിക്കൂർ നേരമായിട്ട് നമ്മളിങ്ങനെ ആസ്പ്രിയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താൻ മരിച്ചത് ഏത് യുദ്ധത്തിലാണ് എന്ന ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, സന്ധ്യാപ്രകാശാണ് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹിസ് ലാസ്റ്റ് വാർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മജീദിക്കയാണ്. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ അവസാന യുദ്ധത്തിലാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനീഷ് ഫ്രം കൊല്ലംപടി, ദേവിക, ദക്ഷ, പ്രവീൺ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും അദ്ദേഹത്തിന്റെ ലാസ്റ്റ് യുദ്ധത്തിലാണ് എന്ന് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ്. ഐശ്വര്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസാന യുദ്ധത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ്. ജീവൻ ജോസഫ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും അദ്ദേഹത്തിന്റെ അവസാന യുദ്ധം എന്ന് തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അമേയാണ്. അമേയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ അവസാന യുദ്ധത്തിലാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിമിന്റെ ലാസ്റ്റ് മണിക്കൂറിലേക്ക് നമ്മളിങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ തന്നെ കറക്റ്റ് പൾസും മനസ്സിലാക്കി ആ ഒരു കുസൃതി നിറഞ്ഞ ലെവലിൽ നമ്മുടെ ലിസണേഴ്സൊക്കെ ചിന്തിച്ച് നമുക്ക് ഇതാ കറക്റ്റായിട്ട് ആൻസർ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ മരിച്ചത് ഏത് യുദ്ധത്തിലാണ് എന്ന ചോദ്യത്തിന്റെ ആൻസർ നമ്മുടെ ലെവലിലുള്ള ആൻസർ വരുന്നത് അദ്ദേഹത്തിന്റെ അവസാന യുദ്ധത്തിലാണ് എന്ന് തന്നെയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അപ്പം എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇതാ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം ഇപ്പോൾ 5 കഴിഞ്ഞ് 54 ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ആസ്പ്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രിയ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ അനുഷ, സൈനിങ് ഓഫ്.

0: ഹൈ ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ക്ലബ് ബോർഡ് ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ലബ് ബോർഡുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആൽജെ അനുഷയാണ് കേട്ടോ. ഇന്ന് ജയറാം സാറിന്റെ ഒരു അട്ടിപൊളി കുടുംബ ചിത്രത്തിന്റെ വിശേഷങ്ങളും സ്റ്റോറിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ദാ ക്ലബ് ബോർഡിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ കൺമണി എന്നാണ് സിനിമയുടെ പേര്. രാജസേനന്റെ സംവിധാനത്തിൽ ജയറാം, ബിജു മേനോൻ, ജഗതി ശ്രീകുമാർ, KPSC ലളിത, സുധാറാണി, ചിപ്പി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1995 റിലീസായ ഒരു മലയാള ചിത്രമാണ് ആദ്യത്തെ കൺമണി. ഗണേഷ് പിക്ചേഴ്സിന്റെ ബാനറിൽ ശാരദ നിർമ്മിച്ച ഈ ഒരു ചിത്രം വിതരണം ചെയ്തത് സ്റ്റാർ പ്ലസ് റിലീസാണ് കേട്ടോ. ഈ ചിത്രത്തിന്റെ കഥ ശ്രീദേവിയുടേതാണ്. കൂടാതെ തിരക്കഥാ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് റാഫിയും മെക്കാട്ടിനാണ്. ബാലചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന പേരിലാണ് ജയറാം ഈ ഒരു സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത്. ബാലചന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പപ്പൻ എന്നറിയപ്പെടുന്ന പത്മരാജൻ. ഈ ഒരു വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിജു മേനോനാണ്. ബാലചന്ദ്രന്റെ അച്ഛനായി ഉണ്ണിത്താനായിട്ട് വേഷമിട്ടിരിക്കുന്നത് ജനാർദ്ദനനാണ്. അമ്മയായിട്ട് വേഷമിട്ടിരിക്കുന്നത് KPSC ലളിതയാണ്. മാളവിക എന്നാണ് അമ്മയുടെ പേര് കേട്ടോ. മെയിൻ ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത് സുധാറാണിയാണ്. അംബിക എന്നാണ് സുധാറാണിയുടെ ഈ സിനിമയിലെ ക്യാരക്ടർ നെയിം. ഒപ്പം തന്നെ ബിജു മേനോന്റെ ഭാര്യയായിട്ട് വേഷമിട്ടിരിക്കുന്നത് ആക്ട്രസ് ചിപ്പിയാണ്. ഹേമ എന്നാണ് ഈ സിനിമയിലെ ചിപ്പിയുടെ ക്യാരക്ടർ നെയിം. എസ് രമേശൻ നായരാണ് ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. IS കുണ്ടൂർ എഴുതിയ ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കടേഷ് ആണ്. ഗാനങ്ങൾ സൽഗം സ്പീഡ് ഓഡിയോസ് ആണ് വിപണനം ചെയ്തിരിക്കുന്നത്.
1: കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവേശ്വര, ദേവി, മൂകാംബികെ, കാക്കണേ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത് 5-ാമത്തെ പ്രാവശ്യമാണ് എന്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നത്. പ്രസവം സിസേറിയൻ ആയിരുന്നാലും വിരോധമില്ല, ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കണം. കഴിഞ്ഞ 4 പ്രാവശ്യം നീ എനിക്ക് പെൺകുഞ്ഞുങ്ങളെയാ തന്നത്. ഇതെങ്കിലും ആണായില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. നഷ്ടപ്പെടുന്നത് 50 ലക്ഷം ഒരു കാറുവ. അതുകൊണ്ട് ഇതാണായാ പറ്റൂ. ഇതൊരു അപ്പീലല്ല, ദയാഹർജിയാണ് ഭഗവാനെ.
0: കഥ തുടങ്ങുന്നത് ബാലചന്ദ്രൻ ഉണ്ണിത്താനെ കാണിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഒരു വലിയ ഗായകനാണ്. അദ്ദേഹത്തിന്റെ ട്രൂപ്പിലേക്ക് ഒരു ഗായികയെ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ അംബിക എന്ന പെൺകുട്ടി ആ ഒരു ട്രൂപ്പിലേക്ക് വരികയും പെൺകുട്ടിയുടെ പാട്ടിൽ ബാലചന്ദ്രൻ വീഴുകയും ചെയ്യുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാകുന്നുണ്ട് കേട്ടോ. പിന്നീട് അവരുടെ വിവാഹ ശേഷം നടക്കുന്ന സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ആക്ച്വലി ഇരുവരും വിവാഹിതരായ ശേഷം കുടുംബത്തിന്റെ സ്വത്ത് അവകാശപ്പെടാനായിട്ട് ഒരു ആൺകുട്ടിയെ ബാലചന്ദ്രന്റെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. ബാലചന്ദ്രന്റെ ചേട്ടന്മാർക്കെല്ലാം പെൺകുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അംബികയിൽ നിന്നും ബാലചന്ദ്രനിൽ നിന്നും ഒരു ആൺകുട്ടിയെയാണ് ബാലചന്ദ്രന്റെ അമ്മയായിട്ടുള്ള മാളവിക ആഗ്രഹിക്കുന്നത്. മാളവിക എന്ന അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം കർക്കശക്കാരിയും അഹങ്കാരിയുമായിട്ടുള്ള ഒരു അമ്മയെന്ന് വേണമെങ്കിൽ പറയാം.
2: ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം.
3: എന്താടാ നിർത്തിക്കളഞ്ഞത്? പാടാ, ഒന്ന് മാറിക്ക്. ഇത് പാടി പാടി ഈ കുടുംബം മുഴുവനും പെൺകുട്ടികളെ കിട്ടിയപ്പോ നിനക്ക് സമാധാനായില്ലേ?
4: അമ്മയും വന്നേ.
3: എന്താടാ?
4: എന്താ അമ്മ ഇത് റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്?
3: ഈ മുടിഞ്ഞ പാട്ട് ഇവിടെ പാടരുതെന്ന് നിന്നോട് 100 തവണ പറഞ്ഞിട്ടുള്ളത്?
4: ശരി, ഇനി പാടുന്നില്ല, പോരെ.
3: നാളെ നിനക്ക് കുന്നംകുളത്തല്ലേ പ്രോഗ്രാം?
4: അതെ.
3: നാളെ ഇത്തിരി നേരത്തെ പോയിക്കോ, അവിടെ ഒരു വീട്ടിൽ കയറണം.
4: ഏത് വീട്ടില്?
3: അതൊക്കെ നിന്റെ അച്ഛൻ പറയും.
0: തന്റെ ബാക്കി 2 മക്കൾക്കും പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരോട് വലിയ കാര്യമല്ല മാളവിക അമ്മയ്ക്ക്. മാത്രമല്ല മരുമക്കളോട് ഒട്ടും തന്നെ താല്പര്യമില്ല. കൊച്ചുമക്കളെ ഒന്ന് കാണാൻ പോലും ഈ അമ്മ കൂട്ടാക്കാറുമില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഒരു തറവാട്, അതാണ് ബാലചന്ദ്രൻ ഉണ്ണിത്താന്റെ വീട്. അതുണ്ടാക്കുന്ന രസകരമായ പ്രശ്നങ്ങളാണ് സിനിമയുടെ എതിർത്തം കേട്ടോ. പെൺകുട്ടി ജനിച്ചാൽ അത് വലിയ കുറ്റമാണ് എന്ന് വിഷയം

0: വിശ്വസിക്കുന്ന അമ്മായിയമ്മയുടെ മുന്നിൽ താൻ പ്രസവിച്ച കുട്ടി പെൺകുട്ടിയാണ് എന്ന സത്യം മറച്ചു വെക്കാനായിട്ട് കഷ്ടപ്പെടുന്ന നായികയും നായകനും നടത്തുന്ന കഷ്ടപ്പാടുകൾ അല്പം ചിരിയോടൊപ്പം തന്നെ ചിന്തയോടും കൂടിയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
1: ഇതാണ് വിലാസം, ഇവിടെ പോണമെന്നാ അമ്മ പറഞ്ഞത്. ഇതാണ് പെണ്ണ്.
2: ഓ, കല്യാണക്കാരിയാണല്ലേ.
1: ആ
2: ഫോട്ടോ ഇങ്ങനെ. ഞാനൊക്കെ ഇവിടെ ഇത്ര സമാധാനമായിട്ട് കഴിയുന്ന അച്ഛനൊന്നും സഹിക്കുന്നില്ലല്ലേ.
1: നീ എന്തിനാ കിടത്ത് ചാടുന്നത്? നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, പൊട്ടാസ സേനയുടെ കഴിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ.
2: ഇതിലും ഭേദാതാ, ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നിട്ട് അവള് പ്രസവിക്കുന്നത് അങ്ങനെ പെണ്ണായ അമ്മ അവളെ വറുചട്ടിയിലിട്ട് വറക്കും. ഒരു പെണ്ണിന്റെ കണ്ണീര് കൂടി ഈ വീട്ടിൽ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല.
0: രാജസേനൻ ചേരാൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഈ ഒരു ചിത്രം ഇന്നും ടിവിയിൽ വരുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ആകർഷകമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ ഒരു സിനിമയുടേത്. ജയറാം, സുധാറാണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയപ്പോൾ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച പങ്കജം എന്ന കഥാപാത്രവും ജനാർദ്ദനൻ, കെ പി എസ് ലളിത എന്നിവരുടെ പ്രകടനങ്ങളും ഈ ഒരു സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. ഒരു കുടുംബത്തിലെ അനാവശ്യമായിട്ടുള്ള വാശികളും വിവേചനങ്ങളും ഒക്കെ എത്രത്തോളം തമാശയായിട്ട് അവതരിപ്പിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ആദ്യത്തെ കൺമണി എന്ന ഈ ഒരു സിനിമ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു സ്വീകാര്യത ഉണ്ട് എന്ന് തന്നെ പറയാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ആദ്യത്തെ കൺമണി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമയുടെ പ്രധാന കഥാനായകനായിട്ടുള്ള ബാലചന്ദ്രൻ ഉണ്ണിത്താൻ ഒരു മ്യൂസിക് ഗ്രൂപ്പിലെ നായകനാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ട അംബിക എന്ന ഗായികയുമായി ബാലു പ്രണയത്തിലാവുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ബാലുവിന്റെ കുടുംബം വലിയൊരു യാഥാസ്ഥിതിക തറവാടാണ്. തറവാടിലെ സ്വത്തുക്കൾ അടുത്ത തലമുറയിലേക്ക് പോകണമെങ്കിൽ ഒരാൺകുട്ടി തന്നെ വേണം എന്ന് വാശിയുള്ള ആളാണ് ബാലുവിന്റെ അമ്മ മാളവിക.
3: ഒരു നമ്പർ വേണം.
4: ആ നമ്പർ മനസ്സിലായി, അത് ഈ ഫോണിൽ കിട്ടില്ല. ഇയാൾക്ക് എന്താ വേണ്ടത്?
3: പാടണം.
4: ഫോണി പാടണോ?
3: ഫോണി പാടണ്ട, താൻ എന്റെ കൂടെ പാടണം.
4: പറ്റില്ല എന്ന് എത്ര വട്ടം പറയണം?
3: എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, പാടാതെ ഞാൻ വിടില്ല.
4: ഇതൊരു ശല്യമായല്ലോ.
3: തനിക്കെന്താ ഇത്ര വാശി? അന്തസ്സുള്ള ട്രൂപ്പിലെ പ്രധാന ഗായികയായിട്ടില്ല ഞാൻ വിളിക്കുന്നത്. എന്താ വന്നാല്?
4: എനിക്ക് പറ്റില്ല, ഇയാള് വേറെ ആളെ നോക്കിയോ.
3: അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പോയി. അല്ല പിന്നെ തന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്
4: ഞാൻ പോലീസിനെ വിളിക്കും.
3: പോലീസായിരുന്നു പാടി ശരിയാവില്ല.
2: ബാലുവിന്റെ ജ്യേഷ്ഠന്മാർക്ക് പെൺകുട്ടികൾ മാത്രമാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മയുടെയും തറവാടിന്റെയും അവസാന പ്രതീക്ഷയും ബാലുവിലേക്കാണ്. ആദ്യത്തെ കൺമണി ഒരാൺകുട്ടിയാവണം എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. എന്നാൽ അംബിക പ്രസവിക്കുന്നത് ഒരു പെൺകുട്ടിയെയാണ്. അമ്മയുടെ വാശിയും ദേഷ്യവും ഒക്കെ ആലോചിച്ച് ബാലു ആകെ പേടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ബാലുവിന്റെ പഴയ സുഹൃത്തായ പത്മരാജൻ എന്ന പപ്പന്റെ ഭാര്യ ഹേമ ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നത്. സിനിമയുടെ ട്വിസ്റ്റ് വരുന്നതും ഇവിടെയാണ്. അമ്മയുടെയും തറവാട്ടുകാരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ആശുപത്രിയിൽ വെച്ച് ബാലു തന്റെ പെൺകുഞ്ഞിനെ സുഹൃത്തിന്റെ ആൺകുഞ്ഞുമായി രഹസ്യമായിട്ട് മാറ്റുകയാണ്. ഇതറിയാതെ തറവാട്ടുകാർ ആൺകുട്ടി ജനിച്ച സന്തോഷം ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ രഹസ്യം കാത്തുസൂക്ഷിക്കാൻ ബാലുവും പത്മരാജനും വലിയ രീതിയിൽ പാടുപെടുന്ന കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളും കൂടിക്കൂടി വരികയാണ് ഇവരുടെ ജീവിതത്തിൽ. ആൺകുട്ടി വേണമെന്ന തറവാടിന്റെ വാശി കാരണം സ്വന്തം ചോരയെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്ന ഒരു അച്ഛന്റെ നിസ്സഹായ അവസ്ഥയാണ് ആക്ച്വലി ഈ ഒരു സിനിമ. ആശുപത്രിയിലെ ആ കുട്ടിമാറ്റത്തിന് പിന്നാലെ നായകൻ അനുഭവിക്കുന്ന ടെൻഷനും നുണകൾക്ക് മേൽ നുണകൾ പറയേണ്ടി വരുന്നതുമാണ് ഈ ഒരു സിനിമയുടെ യഥാർത്ഥ ഹൈലൈറ്റ്. ഈ സിനിമ ഇന്നും ഓർത്തിച്ചിരിക്കാൻ കാരണം അതിലെ നോൺ സ്റ്റോപ്പ് കോമഡി രംഗങ്ങൾ തന്നെയാണ്. ജഗതി ശ്രീകുമാറും ബിന്ദു പണിക്കരും ജനാർദ്ദനും ഒക്കെ ചേർന്ന് ചിരിയുടെ ഒരു വലിയ പൂരം തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. ബിന്ദു പണിക്കരുടെ പങ്കജം എന്ന കഥാപാത്രം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മലയാള സിനിമയിൽ ഏറ്റവും മികച്ച കോമഡി കഥാപാത്രങ്ങളിൽ ഒന്നാണ് ബിന്ദു പണിക്കർ അവതരിപ്പിച്ച ഈ സിനിമയിലെ പങ്കജം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് KPSC ലളിതശേഷി ചെയ്തിട്ടുള്ള മാളവിക അമ്മ എന്ന കഥാപാത്രം എടുത്തു പറയേണ്ടതാണ്. സിനിമയുടെ നെടുന്തൂൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കഥാപാത്രമാണത്.
5: അമ്മേ, എങ്കി ഇവളേം കുട്ടിയെ ഞാൻ തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം.
6: അയ്യോ, അവളുടെ വീട്ടിലേക്കല്ല മോനെ, നമ്മുടെ വീട്ടിലേക്കാ കൂട്ടിക്കൊണ്ടു പോന്നെ.
5: അയ്യോ, അതിന് ഇവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നപ്പോ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത് അവര് സമ്മതിച്ചതാ. ഇതിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് അവര് സമ്മതിക്കില്ല.
6: ഇന്നലെ അവര് വന്നപ്പോ എല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ അല്ലേ അമ്പിയെ?
7: അതെ അതെ.
5: ഓഹോ, എങ്കി ശരി, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനും ഇവളും കൂടി വൈകുന്നേരം എത്തിയേക്കാം.
6: എന്തിന്? നിന്റെ അച്ഛൻ വിചാരിച്ചാ ഇപ്പൊ പാക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഒന്ന് പാക്ക് ചെയ്താട്ടെ.
2: മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിൽ ലളിതശേഷി കാണിച്ച വിസ്മയങ്ങൾ നമുക്കറിയാം. എന്നാൽ ഈ സിനിമയിലെ അമ്മ അല്പം വ്യത്യസ്തയാണ്. അധികാരമുള്ള ഒരു അമ്മയാണ്. ആ വലിയൊരു തറവാടിന്റെ ഐശ്വര്യവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ള ആരെയും വിറപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടേത്. കുടുംബത്തിൽ ആൺതരി വേണമെന്ന അവരുടെ കടും പിടുത്തമാണ് ഈ സിനിമയിലെ എല്ലാ സംഘർഷങ്ങൾക്കും കാരണം. എന്നാൽ പുറമേ കടുപ്പക്കാരിയാണെങ്കിലും തന്റെ മക്കളോടും കൊച്ചുമക്കളോടും അവർക്ക് വലിയ സ്നേഹമുണ്ട് കേട്ടോ. പക്ഷെ തറവാട്ടിൽ ഒരു

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
0: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
2: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ്, അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
2: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി

0: രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേരിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അവർ സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്ന തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 ജൂലൈ മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: Blackboard.
1: Once again, welcome back to Clapboard with me, RJ Anusha. ആദ്യത്തെ കൺമണി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തേക്ക് എത്തുമ്പോൾ തങ്ങളുടെ മക്കളെ മാറ്റി ബാലകൃഷ്ണനും അംബികയും മടുക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ കൂട്ടുന്ന അവരുടെ സുഹൃത്തായിട്ടുള്ള പത്മനും ഭാര്യ ഹേമയും. സിനിമയുടെ ക്ലൈമാക്സിൽ തന്റെ വാശി തെറ്റായിരുന്നുവെന്നും പെൺകുട്ടികളെയും അംഗീകരിക്കണമെന്നും ബാലുവിന്റെ അമ്മ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. അവിടെ ലളിതശേഷിയുടെ പ്രകടനം നമ്മുടെ കണ്ണു നിറയിക്കും. ആ ഒരൊറ്റ സീനിൽ ഒരു വലിയ തിരുത്തലായി ആ അമ്മ മാറുകയാണ്. ഒരുപക്ഷെ ലളിതശേഷി അല്ലാതെ മറ്റൊരു നടി ആ വേഷം ചെയ്തിരുന്നുവെങ്കിൽ മാളവിക എന്ന ആ ഒരു അമ്മ ക്യാരക്ടറിന് ഇത്രയും ഗാംഭീര്യം കിട്ടുമായിരുന്നില്ല എന്ന് തന്നെ പറയാം. ആ ശബ്ദവും ആ നോട്ടവും ഇന്നും മലയാളിയുടെ മനസ്സിൽ ആ തറവാടിന്റെ കാവലാളായി നിൽക്കുന്നു എന്ന് പറയാം.
2: ഞങ്ങളെ തല്ലാനും കൊല്ലാനും മരുന്നതിനും അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് അമ്മയെ ചതിക്കുകയാണ്. ഒരു ആൺകുഞ്ഞ് ജനിച്ചെന്നും പറഞ്ഞ അമ്മ തുള്ളി ചാടുകയാണല്ലോ. എന്താ ഒരു കാര്യം അറിഞ്ഞു? ഈ വീട്ടിൽ ആൺകുഞ്ഞ് ജനിച്ചിട്ടില്ല.
3: പിന്നെ അവളുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞാണെന്നാണോ നീ പറയുന്നത്?
2: അത് ആൺകുഞ്ഞു തന്നെയാ, പക്ഷെ ഇത് ഇവിടുത്തെ കുട്ടിയല്ല, പപ്പന്റെ ഹേമയുടെ കുട്ടിയാ.
4: ഒരുമാതിരി വൃത്തിയോട് പറയരുത്.
2: നീ കളിച്ചതൊക്കെ മതിയടാ. ഞങ്ങൾ ആശുപത്രി പോയി എല്ലാവരും അറിഞ്ഞു.
4: അമ്മ ഇങ്ങോട്ട് മാറിയേ. ഏത് ആശുപത്രിയില്? മിണ്ടിപ്പോരുത്, അസൂയണമേ അസൂയ. ഇവിടെ ആൺകുഞ്ഞ് ജനിച്ചപ്പോ മുതൽ തുടങ്ങി ഇവർക്ക് ഈ അസുഖം. എന്നിട്ട് ഇപ്പൊ ഓരോ നുണക്കഥകളും കൊണ്ട് വന്നിരിക്കുന്നു.
2: നുണക്കഥകൾ ഉണ്ടാക്കുന്ന ഇവനാ കള്ളാ. അമ്മേ, അമ്മ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു.
5: നീ മിണ്ടിപ്പോരുത്, രണ്ടാളും എന്റെ കണ്ണുമുപ്പി കണ്ടുപോയി. ഇറങ്ങി പോടാ.
2: അമ്മേ
5: ഇറങ്ങി പോയെന്നേ പറഞ്ഞത്.
2: ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചേരാം. ഞങ്ങൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ തെളിയിച്ചേരാം.
1: ആൺകുട്ടി വേണമെന്ന വാശിയിൽ മക്കളോട് പിണങ്ങി നിൽക്കുന്ന ആ അമ്മയെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നാം. പക്ഷെ അവസാന രംഗങ്ങളിൽ അവർ കരയുമ്പോൾ നമ്മുടെ ഉള്ളും ഒന്ന് പിടയും. അതാണ് KPSC ലളിത എന്ന നടി നമുക്ക് നൽകിയ മാജിക്ക്. ആദ്യത്തെ കൺമണി എന്ന സിനിമയുടെ വിജയത്തിൽ അവിടുത്തെ സംഗീതത്തിന് വലിയൊരു പങ്ക് കൂടി ഉണ്ട് കേട്ടോ. 90s മലയാള സിനിമയിൽ ഹിറ്റുകളുടെ പെരുമഴ തീർത്ത SP വെങ്കടേഷ് ആണ് ഈ ചിത്രത്തിന് ഈണം പകർന്നിരിക്കുന്നത്. സിനിമയിലെ മനോഹരമായ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചു നിൽക്കുന്ന പാട്ടുകളാണ്. അതുപോലെ തന്നെ ഈ സിനിമയെ താങ്ങി നിർത്തുന്ന മറ്റൊരു പ്രധാന തൂണാണ് ജയറാം അവതരിപ്പിച്ച ബാലചന്ദ്രൻ ഉണ്ണിത്താൻ അഥവാ ബാലു എന്ന കഥാപാത്രം. 90s മലയാളികൾ നെഞ്ചിലേറ്റിയ അയൽപ്പക്കത്തെ പയ്യൻ എന്ന ഇമേജിൽ ജയറാം തിളങ്ങി നിന്ന കാലത്തെ മികച്ച വേഷങ്ങളിൽ ഒന്നാണ് ഈ ഒരു വേഷം. ഒരു വശത്ത് തറവാടിത്തവും ആൺകുട്ടി വേണമെന്ന അമ്മയുടെ കടുംപിടുത്തവും, മറുവശത്ത് തനിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണ് എന്ന സത്യവും, ഈ രണ്ട് വഞ്ചികൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരന്റെ നിസ്സഹായ അവസ്ഥയും ജയറാം ഗംഭീരമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്.
5: അവളെ ചങ്ങലിക്കിട്, അല്ലെങ്കിൽ തോക്കെടുത്ത് ചുട്ട്
3: കൊല്ലേണ്ടത് നിന്നെയാണ്.
5: അച്ഛ, അച്ഛൻ ഇത് കണ്ടില്ലേ? അച്ഛൻ നോക്കി നിൽക്കുമ്പോ ഈ ദുഷ്ടൻ എന്നെ തല്ലിയത് കണ്ടില്ലേ?
6: ഉണ്ണിത്താനെ, ഇപ്പോഴാണ്ടോ താൻ ആണായത്, എന്റെ മരുമകനായത്.
3: ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ, ഈ വീട് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല.
1: അമ്മയോട് സത്യം പറയാൻ ധൈര്യമില്ലാത്ത കുഞ്ഞുങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന ബാലു പിന്നീട് ജീവിക്കുന്നത് വലിയൊരു ടെൻഷനിലാണ്. ആ ടെൻഷൻ പോലും തിയേറ്ററിൽ വലിയ ചിരിയായി മാറ്റാൻ ജയറാമിന്റെ തനത് കോമഡി ടൈമിങ്ങിന് സാധിച്ചു. ഓരോ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ബാലു പറയുന്ന കള്ളങ്ങളും അതിനെ ന്യായീകരിക്കാൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഒക്കെ നമ്മളെയും ഒരുപാട് ചിരിപ്പിക്കും. സ്വന്തം മകൾ തന്റേതാണെന്ന് പറയാൻ പറ്റാതെ സുഹൃത്തിന്റെ മകളായി വളരുമ്പോഴും അവളോട് കാണിക്കുന്ന ആ സ്നേഹം, അവിടെ ജയറാം എന്ന നടനിലെ ഇമോഷണൽ വശവും നമുക്ക് കാണാൻ സാധിക്കും. ഒരു നുണ മറച്ചു വെക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നുണ പറയേണ്ടി വരുന്ന ബാലുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജയറാമിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു പാവം ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാലുവിനെ കരുതാം. അമ്മയെയും ഭാര്യയും ഒരുപോലെ സങ്കടപ്പെടുത്താതെ കൊണ്ടുപോകാൻ നോക്കുന്ന ബാലുവിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും
3: കാണുമല്ലേ.
4: ഇനി ഇതിനകത്തേക്ക് ഞാനില്ല. ഞങ്ങളുടെ സ്ഥാനം ഇനി ഈ വീടിന് പുറത്താ. വടി
5: ബാലു, മോനെ മോനെ അമ്മയെ വിട്ടിട്ട് പോവല്ലടാ.
4: പോണോ അമ്മേ? ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഇവള് ശപിക്കപ്പെട്ടോളാ. ഇവള് അമ്മ സ്വീകരിക്കണ്ട. പിന്നെ എന്റെ കുഞ്ഞ്, ഇതും പെണ്ണല്ലേ. ഇവളും ഈ വീട്ടിൽ വളരണ്ട, തറവാട് മുടിയും. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകളാ.
5: അമ്മേ, ഇനി ഇങ്ങനെ ശിക്ഷിക്കില്ലടാ. എന്റെ കുഞ്ഞും കൊടുത്തിനെ ഇങ്ങനെ താമോളെ.

അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് റേഫം 90 നാടിനൊപ്പം നാ തർക്കപ്പുമാൻ. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: Namaskaram, very good evening and welcome to Take a Break on Asraya FM 19 Nadinoppam Nattarkoppam. Take a break ആയിട്ടാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. രാജ്യത്തെ രൂക്ഷമായിട്ടുള്ള യുവജന തൊഴിലില്ലായ്മ പരീക്ഷിക്കാനായിട്ടുള്ള ലക്ഷ്യമിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയൊരു അടിച്ചുപണിയുമായിട്ട് എത്തിയിരിക്കുകയാണ് ചൈന കേട്ടോ. സംഭവം എന്നത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അതായത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ സാധിക്കാത്ത 12,200 അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളാണ് ചൈനീസ് സർവകലാശാലകൾ നിർത്തലാക്കുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തതെന്ന് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത്തരം കോഴ്സുകളെല്ലാം തന്നെ അനാവശ്യമാണെന്നാണ് ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തന്നെ അവർ പറയുകയാണ് രാജ്യത്തെ ആകെ സർവകലാശാല കോഴ്സുകളുടെ 30% പുനഃക്രമീകരണം വരും എന്നുള്ളതാണ്. ജോലി സാധ്യത മങ്ങിയ കോഴ്സുകൾ ഒഴിവാക്കുമ്പോൾ പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള സാങ്കേതിക മേഖലകളിലായിട്ട് 10,200 പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആർട്സ് കോഴ്സുകൾക്ക് വൻ തിരിച്ചടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു AI കാരണം. അതായത് ഹ്യൂമാനിറ്റീസ്, ആർട്സ്, വിദേശ ഭാഷകൾ, മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവയ്ക്കാണ് ചൈനയിൽ വലിയ രീതിയിൽ തിരിച്ചടി ഏറ്റത്. ആർട്സ് ഡിസൈൻ മേഖലകളിൽ തന്നെ AI സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം തൊഴിലവസരങ്ങൾ വൻതോതിൽ കുറച്ചതാണ് ഇതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഷാങ്ഹായ് സർവകലാശാല ഈ വർഷം മുതൽ തങ്ങളുടെ പ്രോജക്റ്റ് ഡിസൈൻ കോഴ്സിലേക്കുള്ള പ്രവേശനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. മോഡലിംഗ്, റെൻഡറിങ് തുടങ്ങിയിട്ടുള്ള ജോലികൾ ഇപ്പോൾ AI സോഫ്റ്റ്വെയറുകളിൽ തനിയെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ അവസരങ്ങൾ ഇല്ലാതെ ആയി എന്നാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത്. മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക മുൻഗണനകൾക്കനുസരിച്ചാണ് പുതിയ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 9 സർവകലാശാലയിലെ എംബോഡിഡ് ഇന്റലിജൻസ് പോലുള്ള അത്യാധുനിക AI കോഴ്സുകളും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ വിപണിയിലെ AI പ്രോജക്ട് മാനേജറിന്റെ ആവശ്യകതയിൽ 81% മുതൽ 369% വരെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല കേട്ടോ, ഇതിനു പുറമെ 1,00,000 യുവാക്കളെ AI, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ന്യൂ എനർജി വെഹിക്കിൾസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അധിക പരിശീലനം നൽകാനും ചൈനീസ് ഭരണകൂടം പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ കോഴ്സുകളൊക്കെ കൂട്ടത്തോടെ മാറ്റുന്നത് കൊണ്ട് മാത്രം തൊഴിൽ പ്രതിസന്ധി മാറുമോ എന്ന ആ ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധർക്ക് ആശങ്കയുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ചു കാലം മുൻപ് വലിയ പ്രാധാന്യത്തോടെ തുടങ്ങിയ കോഴ്സുകളാണ് ഇപ്പോൾ പെട്ടെന്ന് നിർത്തലാക്കിയിരിക്കുന്നത്. മാത്രമല്ല കോവിഡിന് ശേഷം ചൈനയിലെ യുവജന തൊഴിലില്ലായ്മ നിരക്ക് 16% മുകളിലാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തൂല. കാരണം നമ്മൾ ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്, ലക്ഷങ്ങൾ കൊടുത്തിട്ട് പല കോഴ്സുകൾ പഠിച്ചിട്ട് പോലും നല്ലൊരു ജോലി ഇല്ലാത്ത സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോഴ്സുകൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് പകരമായിട്ട് ജോലി ഉടനടി കിട്ടുന്ന തരത്തിലുള്ള കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ, ആവശ്യമല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ജീവരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നാണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന രക്തമാണ് ഈ ഓക്സിജനും പോഷകങ്ങളും പോലുള്ള ആവശ്യ ഘടകങ്ങള് ശരീരകോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. രക്തത്തിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നുമില്ല. ഇത് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കാനും സാധിക്കത്തില്ല. രക്ത ആവശ്യമുള്ള രോഗികൾക്ക് രക്തത്തിന്റെ ഏക ഉറവിടം സന്നദ്ധരും ഉദാര മനസ്കരുമായിട്ടുള്ള രക്തദാതാക്കൾ മാത്രമാണല്ലേ. ആദ്യ വിജയകരമായ രക്തപകർച്ച പരീക്ഷണം 1665 നായകളിൽ നടത്തിയത് ഇംഗ്ലീഷ് ഫിസിഷ്യൻ ആയിരുന്ന റിച്ചാർഡ് ലോവർ ആയിരുന്നു. അതിനുശേഷം 1667 ഫ്രഞ്ച് വൈദ്യനും ശാസ്ത്രജ്ഞനുമായിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് ഡെന്നിസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രക്തം പകർന്നു. എന്നാൽ രക്തഗ്രൂപ്പുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം ഇത്തരം ശ്രമങ്ങൾ പലപ്പോഴും ഗുരുതരമായിട്ടുള്ള ഹീമോലൈറ്റിക് പ്രതികരണങ്ങൾക്ക് കാരണമായി. എന്നിരുന്നാലും ഈ രംഗത്ത് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ 1118 ബ്രിട്ടീഷ് പ്രസവ സ്ത്രീരോഗ വിദഗ്ധനായ ജെയിംസ് ബ്ലണ്ടൻ മനുഷ്യനിൽ നിന്ന് ശേഖരിച്ച രക്തം മറ്റൊരു മനുഷ്യനിലേക്ക് വിജയകരമായിട്ട് പകരുകയുണ്ടായി. ആധുനിക രക്തപകർച്ചാ ചികിത്സയുടെ തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഒരു നേട്ടം ആക്ച്വലി വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു കേട്ടോ. ശേഖരിക്കുന്ന രക്തം കട്ടപിടിക്കുന്നത് മറികടക്കാനുള്ള ഒരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു ആന്റി കോയാഗുലന്റ് എന്ന് പറയുന്നത്. 1869 ബ്രാക്സ്റ്റൺ ഹിഗ്സ് സോഡിയം ഫോസ്ഫേറ്റ് നിർദ്ദേശിച്ചതോടെയാണ് വിഷരഹിതമായ ആന്റി കോയാഗുലന്റ് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത് തന്നെ. പിന്നീട് 1901 ഓസ്ട്രിയൻ ഫിസിഷ്യനായ കാൾ ലാൻഡ്സ്റ്റീനർ ABO രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുകയുണ്ടായി. ഫാദർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഇതിലൂടെ നോബേൽ സമ്മാനമൊക്കെ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദാതാക്കളും രോഗിയും തമ്മിലുള്ള ആ ഒരു ക്രോസ് മാച്ചിങ്ങിലൂടെ രക്തപകർച്ചയുടെ സുരക്ഷ മെച്ചപ്പെടുത്താനായിട്ട് റൂബൻ ഒട്ടൻബർഗ് സഹായിക്കുകയുണ്ടായി. ആന്റി കോയാഗുലിന്റെ കണ്ടുപിടുത്തത്തോടെ രക്തം കൂടുതൽ കാലം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പിന്നെ 1937 ലോകത്തിന്റെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് ചിക്കാഗോയിലെ കുക്ക് കൗണ്ടി ഹോസ്പിറ്റലിലെ ഡോക്ടർ ബെർണാർഡ് ഫാന്റസ് സ്ഥാപിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1942 കൊൽക്കത്തയിലാണ് കേട്ടോ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് സ്ഥാപിതമായത്. രക്തത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ പ്ലാസ്മ, രക്തകോശങ്ങള്, പിന്നെ പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയൊക്കെയാണ്. രക്തത്തിന്റെ ഏകദേശം 55% പ്ലാസ്മയാണ്. അതായത് ഈ പ്രോട്ടീനുകള്, ധാതുലവണങ്ങള്, പോഷകങ്ങള്, ഹോർമോണുകള് തുടങ്ങിയവയൊക്കെ കലർന്ന ദ്രാവകമാണ് പ്ലാസ്മ. ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതും ചുവന്ന രക്താണുക്കളാണ്. വെളുത്ത രക്താണുക്കൾ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് പ്രവർത്തിച്ച് അണുബാധകൾക്കെതിരെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നവയാണ് പ്ലേറ്റ്ലെറ്റുകൾ കേട്ടോ. ശരീരത്തിലെ കോശങ്ങളും പ്ലേറ്റ്ലെറ്റുകളും ഏകദേശം 45% പ്ലാസ്മ 55% അടങ്ങിയിട്ടുള്ളത്. ഇനി രക്തദാനത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞുതരാം. രക്തദാനത്തിന് 3 ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ദാതാവിന്റെ ആരോഗ്യനില വിലയിരുത്തുന്നതിനായിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ പരിശോധന ഇവിടെ നടത്തും. ഇതിന്റെ ഭാഗമായിട്ട് പൾസ്, രക്തസമ്മർദ്ദം, ശരീര താപനില, ഹീമോഗ്ലോബിൻ അളവ് ഇവയൊക്കെ പരിശോധിക്കും. രക്തദാനം സുരക്ഷിതമായിട്ട് നടത്താനാകുമോ എന്നും ആരോഗ്യ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടോ എന്നും കണ്ടെത്താനായിട്ട് ഈ പരിശോധനകൾ സഹായകരമാണ്. പിന്നെ മഞ്ഞപ്പിത്തം, HIV, മലേറിയ, സിഫിലിസ് തുടങ്ങിയിട്ടുള്ള പരിശോധനകൾക്കും ഈ രക്തം വിധേയമാക്കും. ഇനി ഈ രക്തദാനത്തെ കുറിച്ച് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് രക്തദാനത്തിനായിട്ട് ഈ സൂചി കുത്തുന്ന സമയത്ത് ചെറിയൊരു വേദന മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ, അത് തുടർച്ചയായിട്ട് നിലനിൽക്കുമോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ആക്ച്വലി അങ്ങനെ നിലനിൽക്കത്തില്ല. അതുപോലെ തന്നെ ഇതിലൂടെ രോഗങ്ങൾ പിടിപെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ആക്ച്വലി രക്തദാനത്തിലൂടെ രോഗങ്ങൾ പിടിപെടാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഓരോ ബ്ലഡ് ബാങ്കും കർശനമായിട്ടുള്ള ശുചിത്വ പ്രോട്ടോകോൾ പാലിച്ചു പോരുന്നവയാണ്. മാത്രമല്ല പുതിയതും അണുവിമുക്തവുമായിട്ടുള്ള സൂചികൾ ഒറ്റത്തവണ ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ മൂലം രക്തം ദാനം ചെയ്യാതിരിക്കരുത് കേട്ടോ. രക്തദാനം പുണ്യമാണ്. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ പാചകവാതകത്തിന് കടുത്ത പ്രതിസന്ധിയാണ് പലയിടത്തും നേരിടുന്നതല്ലേ. വീടുകളിലും അതുപോലെ തന്നെ ആളുകൾ പരിഭ്രാന്തിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മുടെ പാചക രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പാചകവാതകം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോ അതിനു പറ്റിയിട്ടുള്ള ടിപ്സുകളൊക്കെ കേട്ടാലോ. ഈ പച്ചക്കറികളും മറ്റും വേവിക്കാനായിട്ട് നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിക്കാം. പാചക സമയവും ഇന്ധനവും ഒക്കെ ലാഭിക്കാനായിട്ട് ഇത് ഉപകരിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ PCRA, പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ, ഇവയുടെ പഠനങ്ങൾ പ്രകാരം കുക്കറിൽ അരി വേവിക്കുമ്പോൾ 20% ഇന്ധനം ലാഭിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ കുതിർത്ത പയറുവർഗ്ഗങ്ങൾ വേവിക്കുമ്പോൾ 46% ഇന്ധനവും പച്ചക്കറികൾ വേവിക്കുമ്പോൾ 50-70% വരെ പാചകവാതകവും ഇവിടെ ലാഭിക്കാനായിട്ട് സാധിക്കും. മാംസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 41% കേട്ടോ. അപ്പോൾ കുക്കർ ഇനി അങ്ങോട്ട് മെയിനായിട്ട് യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇന്ധനം ലാഭിക്കാനായിട്ട് സാധിക്കും. വിശാലമായ പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതും ഇന്ധനം ലാഭിക്കും കേട്ടോ. അതായത് വൈഡായിട്ടുള്ള വെസൽസിൽ, അത് മാത്രമല്ല പെട്ടെന്ന് അടിയിൽ പിടിക്കാതെ അത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വലിയ വിശാലമായിട്ടുള്ള പാത്രങ്ങളൊക്കെ പാചകത്തിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ കടലയും ചെറുപയറും കുതിർത്ത ശേഷമാണല്ലോ നമ്മൾ വേവിക്കാറുള്ളത്. അതുപോലെ മറ്റ് ധാന്യങ്ങളും അരിയുമെല്ലാം അല്പനേരം ഒന്ന് കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ധാന്യങ്ങൾ 1 മണിക്കൂറെങ്കിലും നമ്മൾക്കിങ്ങനെ കുതിർത്തിടുകയാണെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പാചകവാതകം കൂടുതൽ ആവശ്യം അവിടെ വരത്തില്ല, പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി പാചകം ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ചില ആളുകളുണ്ട് വെള്ളം കൂടുതൽ ഒഴിക്കാം, അല്ലെങ്കിൽ അത് വറ്റുന്നത് വരെ അടുപ്പിൽ നമുക്ക് വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അമിതമായിട്ട് വെന്തുപോകും, ഒപ്പം തന്നെ ഇന്ധനവും പാഴാകും. അപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് പാത്രങ്ങളും പാനും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്തോരം വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ച് യൂസ് ചെയ്യുക. പിന്നെ നിർബന്ധമായിട്ടും പാചകം ചെയ്യുമ്പോൾ മൂടി വെക്കുക. മൂടി വെച്ച് വിവയ്ക്കുന്ന സമയത്ത് ഭക്ഷണം വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ ഇന്ധനത്തിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഗ്യാസിന്റെ ബണ്ണലുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വൃത്തിയാക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. ബണ്ണലുകളിൽ ഈ അഴുക്കും എണ്ണയും മറ്റുമൊക്കെ അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണല്ലേ. അപ്പോൾ പാചകവാതകത്തിന്റെ ആ ഒരു സുഗമമായിട്ടുള്ള ഒഴുക്ക് തടയുന്നതിന് ഇത് കാരണമാകും. അതുപോലെ തന്നെ പാത്രങ്ങൾ ചൂടാകാനായിട്ട് കൂടുതൽ സമയമെടുക്കുകയും ഈ ഇന്ധനത്തിന്റെ ഉപഭോഗം കൂടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ സാമ്പാറിനും അവിയലിനും മറ്റും നമ്മൾ പച്ചക്കറികൾ നുറുക്കുന്ന സമയത്താണെങ്കിലും ശ്രദ്ധിക്കാം, പച്ചക്കറികളെ ചെറുതായിട്ട് നുറുക്കിയിടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. ഈ വലിയ പീസസ് ആക്കി നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ വേകാനായിട്ട് കുറച്ച് പാടായിരിക്കും, ഒപ്പം തന്നെ ഇന്ധനവും ധാരാളമായിട്ടും വേണ്ടിവരും. അത് മാത്രമല്ല, ഇപ്പോൾ ഒരുമിച്ച് പല സാധനങ്ങളും നമ്മൾ വേവിക്കുന്നതും ഇന്ധനം ലാഭിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഒരു കുക്കറിൽ എന്തെങ്കിലും വേവിക്കാനായിട്ട് വെക്കുന്നു എന്ന് നമ്മൾ കരുതുക, അതിനോടൊപ്പം തന്നെ ഒരു ബൗളിൽ മറ്റെന്തെങ്കിലും പച്ചക്കറിയും കൂടെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ചൂടാക്കാനായിട്ട് മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പാക്കറ്റ് പാല് തിളപ്പിക്കാതെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അല്പം വെള്ളം ചൂടാക്കാനും ചായയും കാപ്പിയും ഉണ്ടാക്കാനും ഇൻഡക്ഷൻ കുക്കർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇലക്ട്രിക് കെറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. മാത്രമല്ല പാചകം ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. അടുപ്പിൽ വെച്ച ശേഷം ഈ പച്ചക്കറികൾ മുറിച്ചിട്ട് മസാലപ്പൊടികൾക്കായിട്ട് തിരയുന്നതും ഒക്കെ നമുക്ക് ഈ പാചകവാതകം പാഴാകുന്നതിന് കാരണമാകും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ടും കൂടി ഇത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ധനം ലാഭിക്കാനായിട്ടുള്ള കുറച്ച് വഴികളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: ടേക്ക് എ ബ്രേക്ക്.
1: മിക്ക വീടുകളിലും എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. ചോർന്നപ്പവും ഇഡ്ലി ദോശ തുടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാമെന്നത് തന്നെയാണ് ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. ഉഴുന്ന്, മുളക് പൊടി, ഉപ്പ്, എണ്ണ ഇവയൊക്കെ ചേർത്തിട്ടാണ് ദോശയ്ക്കൊപ്പവും ഇഡ്ലിക്കൊപ്പവും ഒക്കെ കഴിക്കാവുന്ന ചമ്മന്തിപ്പൊടി നമ്മൾ തയ്യാറാക്കാറുള്ളത്. ഈ തേങ്ങയിലേക്ക് മല്ലി, അതുപോലെ കുരുമുളക്, ഉണക്കമുളക് ഇവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം വറുക്കണം. പിന്നെ ബ്രൗൺ നിറമാകുമ്പോൾ അല്പം പുളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് വീണ്ടും നമ്മൾ വറുത്തെടുക്കണം. ചൂടാകുന്ന സമയത്ത് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഉഴുന്നു പരിപ്പും പൊട്ടുകടലയും ചേർത്തും ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നവരുണ്ട് കേട്ടോ. പാനിൽ എണ്ണ ചൂടാകുന്ന സമയത്ത് ഉഴുന്നു പരിപ്പ്, പൊട്ടുകടല, വറ്റൽ മുളക്, പുളി, പിന്നെ അല്പം മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമുക്കിത് വറുത്ത് വെക്കാം. അതിൽ തന്നെ തിച്ചിരകിയ തേങ്ങ ഇട്ട് വറുത്തെടുത്ത് ഈ രണ്ട് ചേരുവകളും കൂടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയായി. എന്നാലും ഈ ചമ്മന്തിപ്പൊടി കുറേ കാലം നിൽക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് കുറേ കാലം നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ടിപ്സുകൾ ഇത് കേടാകാതിരിക്കാൻ നോക്കാമെന്ന് കേട്ടാലോ. വായു കടക്കാത്ത പാത്രത്തിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അത് ചീത്തയാകാതിരിക്കാനായിട്ട് സാധിക്കും. എത്ര കാലം വേണമെങ്കിലും കേടാവാതിരിക്കും. പിന്നെ കുപ്പിയിൽ നിന്ന് ചമ്മന്തിപ്പൊടി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്പൂണിൽ അല്പം പോലും ഈർപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ കാര്യമാക്കാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ രുചി നഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നല്ല രുചികരമായിട്ടുള്ള പൊടി ലഭിക്കത്തുള്ളൂ. തേങ്ങയിലെ എല്ലാ ഈർപ്പവും പോവാനും ഇങ്ങനെ വറുത്തെടുക്കുന്നത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ വറുത്ത ശേഷം കംപ്ലീറ്റ് ആയിട്ടും അത് തണുത്ത ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയ ശേഷം ഈ ഗ്ലാസ് ജാറുകളിലിട്ട് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ കേട്ടോ. അതാകുമ്പോൾ ഒരുപാട് നാള് കേടുകൂടാതിരിക്കുന്നതായിരിക്കും. പിന്നെ പൊടി മുഴുവൻ ഒരു ജാറിൽ സൂക്ഷിക്കുന്നതിനു പകരം രണ്ടോ മൂന്നോ ജാറുകളിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ബാക്കി നമ്മൾ അത് തുറക്കുന്നില്ല, അപ്പോൾ വായു കടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം വരുന്നുള്ളൂ. അപ്പോൾ ചമ്മന്തിപ്പൊടി ഇനി വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് കാലം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ടേക്ക് ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. Stay tuned.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഊർജത്തിന്റെ ഒരു നിറകുടമാണ് കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറ എന്ന് വേണമെങ്കിലും പറയാല്ലേ. പ്രായം 49 പുള്ളിക്കാരിക്ക്. ആ ഒരു 49 വയസ്സിലെങ്കിൽ എത്തി നിൽക്കുമ്പോഴും അസാമാന്യമായിട്ടുള്ള ശബ്ദ ഗാംഭീര്യവും നൃത്ത ചുവടുകളുമാണ് ഷക്കീറയെ ആക്ച്വലി വ്യത്യസ്തയാക്കുന്നത്. ഷക്കീറയുടെ സംഗീത ജീവിതം തുടങ്ങിയിട്ട് 3 ലോക സംഗീതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു കലാകാരിൽ ഒരാളായിട്ട് അനുദിനം അവരിങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. കാലം കഴിയുന്തോറും ഗായിക കൂടുതൽ ചെറുപ്പമായി വരുന്നു എന്നുള്ളതാണ് ആരാധകർ പറയുന്ന ഒരു കാര്യം കേട്ടോ. ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ വർണ്ണാഭമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഷക്കീറ നൈജീരിയൻ ആഫ്രോബിറ്റ് താരവുമായിട്ടുള്ള ബർണാബോയും ചേർന്നായിരുന്നു. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഗാനമായ ദായി ദായി ഇരുവരും ചേർന്ന് തത്സമയമാണ് അവതരിപ്പിച്ചത്. ഇത് 4 കേട്ടോ ഷക്കീറ ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പ്രകടനം നടത്തുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രത്യേകത വക്കാവക്ക ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. എപ്പോ വേൾഡ് കപ്പ് ഫുട്ബോൾ വന്നാലും നമ്മളൊക്കെ ആദ്യം ഓർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയതെന്ന ആ ഒരു ഗാനം എന്ന് പറയുന്നത് വക്കാവക്ക തന്നെയായിരിക്കും. അപ്പൊ നിരസിക്കപ്പെടലിന്റെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ കാലം മറികടന്നാണ് കേട്ടോ ഷക്കീറ ഇന്ന് കാണുന്ന ഈ ഒരു ഉയരങ്ങളിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. 1977 February 2 കൊളംബിയയിലെ ബംഗാലില്ലയിൽ ജനിച്ച ഷക്കീറ ചെറുപ്പം തൊട്ടേ അസാധാരണമായ സർഗാത്മകത പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനായിട്ടുള്ള വില്യം ലെബനീസ് പാരമ്പര്യമുള്ള ആളാണ്. അമ്മ നിഡിയ റിപ്പോൾ കൊളംബിയൻ വംശജയായിരുന്നു. 4 ഷക്കീറ ചെറിയ വാക്കുകൾ കൂട്ടിവെച്ച് കവിത എഴുതി തുടങ്ങുമായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ നൃത്തമൊക്കെ ചെയ്തും കവിതയൊക്കെ വായിച്ചുമൊക്കെ പെർഫോം ചെയ്യുമായിരുന്നു. ആത്മവിശ്വാസത്തെയും ദൃഢനിശ്ചയത്തെയും പരീക്ഷിക്കുന്ന വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിലും കുറെ ഉണ്ടായിട്ടുണ്ട്. ഷക്കീറയുടെ കുട്ടിക്കാലം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഏറ്റവും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്ന് അവർ കൂൾ കാലഘട്ടത്തിലേതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഗായക സംഘത്തിൽ ചേരാനും ഗായികയാകാനും എല്ലാം ഷക്കീറ സ്വപ്നം കണ്ട ആ ഒരു സമയം അവരുടെ ശക്തമായ ആ ഒരു ശബ്ദം പരമ്പരാഗത ഗാനങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗായക സംഘത്തിന്റെ ഡയറക്ടർ നിരസിച്ചു. വിമർശനം അവിടെ അവസാനിച്ചില്ല. ഷക്കീറയുടെ തനതായ ശബ്ദശൈലിയെ ടീച്ചറും സഹപാഠികളും കളിയാക്കുകയും ചെയ്തു. ആടിന്റെ ശബ്ദം പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച കാര്യങ്ങൾ അവർ ചില ഇന്റർവ്യൂസിലേക്ക് പറഞ്ഞിട്ടുണ്ട്. സംഗീതം ജീവിത വഴിയാക്കാനായിട്ട് ആഗ്രഹിച്ച ഷക്കീറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടാവുന്ന ആ ഒരു സാഹചര്യത്തിൽ ഷക്കീറ പിന്മാറാതെ നിന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തന്റെ ഭാവിയെ നിർവചിക്കാൻ അനുവദിച്ചതുമില്ല. കുടുംബത്തിന്റെ പ്രത്യേകിച്ചും പിതാവിന്റെ സപ്പോർട്ടോടുകൂടി തന്നെ അവർ പാടുന്നതും ഗാനങ്ങൾ എഴുതുന്നതും ഒക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അധ്യാപകരും സഹപാഠികളും വിമർശിച്ച അതേ ശബ്ദം കൊണ്ട് തന്നെയാണ് ഷക്കീറ പിന്നീട് ലോകത്തെ കീഴടക്കിയ കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലോകം തിരിച്ചറിയുന്ന ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ശബ്ദങ്ങളിൽ ഒന്നായിട്ട് ആ ഒരു ശബ്ദം മാറിയല്ലേ. ഷക്കീറയുടെ കോടിക്കണക്കിന് റെക്കോർഡുകളാണ് ഇതുവരെ വിറ്റഴിച്ചിട്ടുള്ളത്. നിരവധി പുരസ്കാരങ്ങളും അവർ നേടിയിട്ടുണ്ട്. 250 million pounds 300 million pounds ഇടയിലാണ് അവരുടെ ആസ്തി എന്നാണ് ഏകദേശ കണക്കുകൾ പറയുന്നത്. അതേസമയം കുട്ടിക്കാലത്തെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പിൽക്കാലത്ത് അവരെ കാരുണ്യ പ്രവർത്തനത്തിലും സജീവമാക്കുകയുണ്ടായി. അപ്പൊ മോശം അവസ്ഥയിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് 1997 മുതൽ അവര് നടത്തി വരികയാണ്. ലക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ലക്ക് മാത്രമല്ല അവരുടെ ആ ഒരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ വലിയൊരു സിംഗറായി മാറണമെന്നുള്ള അതിയായ ആഗ്രഹവുമാണ് ഇന്ന് കാണുന്ന ഷക്കീറയെ ബിൽഡ് ചെയ്തതെന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഇതുപോലാണ് നമ്മൾ എല്ലാവരും അല്ലെ, നമ്മുടെ ഉള്ളിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അത് തല്ലിക്കെടുത്താനായിട്ട് കുറെ വിവരമുള്ള ആൾക്കാരും വന്നിരിക്കും. വിവരമുള്ള ആൾക്കാർ പറഞ്ഞു എന്ന് കേട്ട് നമ്മൾ ചിലപ്പോൾ പിന്മാറിയെന്നിരിക്കും. എന്നാൽ അവിടെ തീരും നമ്മുടെ ജീവിതം. നമുക്ക് ആഗ്രഹവും നമ്മുടെ ഉള്ളില് ആത്മവിശ്വാസവും അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നേടാനായിട്ട് സാധിക്കും. അതിന് വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ദാ നമ്മൾ കാണുന്ന ഷക്കീറ. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ. 2 വയസ്സിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടറിഞ്ഞാലോ? പറഞ്ഞുതരാം. ആദ്യം തന്നെ തേൻ. കുട്ടികൾക്ക് 1 വയസ്സ് തികയുന്നതിന് മുൻപ് തേൻ നൽകുന്നത് ആക്ച്വലി ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്നാണ് പറയുന്നത്. ഇത് ഇൻഫന്റ് ബോട്ടിലിസം എന്ന ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണമായേക്കാം. ആക്ച്വലി എന്താണ് ഇൻഫന്റ് ബോട്ടിലിസം എന്ന് നോക്കുകയാണെങ്കിൽ, കുട്ടികളെ ബാധിക്കുന്ന അപൂർവവും എന്നാൽ ഗുരുതരമായിട്ടുള്ള ഒരു നാഡീ സംബന്ധമായ അസുഖമാണ് ഇൻഫന്റ് ബോട്ടിലിസം. ഇതിന് പ്രധാന കാരണം തേൻ തന്നെയാണ് കേട്ടോ. തേൻ പോലുള്ളവയിൽ കാണപ്പെടുന്ന ബാക്ടീരിയൽ ബീജങ്ങള് ശിശുക്കള് കഴിക്കുന്നത് വഴി, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കഴിക്കുന്നത് വഴിയാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, മലബന്ധം, ദുർബലമായിട്ടുള്ള കരച്ചില്, തല ഉയർത്താൻ കഴിയാത്ത അവസ്ഥ, പാൽ കുടിക്കാൻ മടി, ശ്വാസം എടുക്കാൻ പ്രയാസം, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പൊ എത്രയും വേഗം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആന്റിടോക്സിൻ നൽകുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് സുഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും തേൻ ഒരു കാരണവശാലും 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകാനേ പാടുള്ളതല്ല. മെയിൻ ആയിട്ടും 2 മുതൽ 8 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. അപ്പോ തേൻ ഉറപ്പായിട്ടും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ ഒന്നാണ് പഞ്ചസാരയും ഉപ്പും, ഷുഗറും സോൾട്ടും. കുട്ടികൾക്ക് ഇത് അമിതമായിട്ട് ഭക്ഷണത്തിൽ നൽകുന്നത്, അതായത് പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്തുള്ള ഫുഡ് കൊടുക്കുന്നത്, ശരിക്കും പറഞ്ഞാല് ദന്തക്ഷയത്തിനും അമിത ഭാരത്തിനും കാരണമാകും. പ്രത്യേകിച്ചും മധുരപലഹാരങ്ങൾ കൊടുക്കുന്നത്, കുട്ടിയായിരിക്കുമ്പോൾ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ടുള്ള ആഗ്രഹം വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് മധുരം തുടക്കത്തിലേ തന്നെ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. അവർ ആക്ച്വലി മധുരമോ ഉപ്പോ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കൊച്ചിലേ തന്നെ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവര് വളരുന്നതിനനുസരിച്ച് അതിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹവും കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ കൊടുക്കാതിരിക്കുക. ചായ, കാപ്പി, കോള തുടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഇവ കുട്ടികളുടെ ഉറക്കത്തെയും അതുപോലെ തന്നെ പോഷകാഹാര ആകിരണത്തെയും ദോഷകരമായിട്ട് ബാധിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഈ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും കൊടുക്കാതിരിക്കുക. അതായത് ഈ പാക്കറ്റുകളിൽ കിട്ടുന്ന പലഹാരങ്ങൾ, പിന്നെ പ്രോസസ്ഡ് മീറ്റ്, ഇവയിലൊക്കെ ഉയർന്ന അളവിൽ ഉപ്പും പ്രിസർവേറ്റീവ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് മൂലം അവരുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാതാകുന്നു, ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇനി ശ്വാസം മുട്ടാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കൂടി നോക്കാം. അതായത് മുഴുവനോടുള്ള കശുവണ്ടി, വലിയ കഷ്ണമായിട്ടുള്ള പഴങ്ങള്,

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: മഴക്കാലമാണ് ഈ അണുബാധയും ചൊറിച്ചിലുമൊക്കെ പണി തരുന്ന ഒരു കാലം. ഈ സമയത്ത് പാദങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ കുറച്ചധികം ശ്രദ്ധ പാദങ്ങളിലേക്കും കൊടുക്കേണ്ടതാണ്. മഴവെള്ളവുമായിട്ട് സമ്പർക്കം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സീസണില് പാദങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ വളരെ സാധാരണമാണല്ലേ. ഈ വളങ്കടി, പുഴുക്കടി, കുഴിനഖം, വട്ടച്ചൊറി എന്നിങ്ങനെ പലതരത്തിൽ കാണുന്ന അസുഖമാണ് ഫംഗൽ അണുബാധ എന്ന് പറയുന്നത്. നമ്മുടെ പാദങ്ങളിലെ ഈർപ്പം കെട്ടി നിൽക്കുന്നതാണ് ആക്ച്വലി അണുബാധയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത്. വിരലുകളുടെ ഇടയിൽ ചുവപ്പ്, വേദന, ചൊറിച്ചില്, അല്ലെങ്കിൽ നഖത്തിന് ചുറ്റും വേദന, വീക്കം, നഖങ്ങൾക്ക് നിറം മാറ്റം, വട്ടത്തിലുള്ള തടിപ്പ്, ചൊറിച്ചില്, ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. വായുസഞ്ചാരമില്ലാത്ത മൂടി നിൽക്കുന്ന ഷൂസ് പോലെയുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്നവരിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കാലുകളിൽ അധിക നേരം ഈർപ്പം തങ്ങി നിൽക്കാനായിട്ട് ഇടവരുത്താതിരിക്കുക. നനഞ്ഞ ചെരുപ്പുകൾ പെട്ടെന്ന് തന്നെ ഊരി മാറ്റുക. അതുപോലെ തുറന്നതും ഈർപ്പം കെട്ടി നിൽക്കാത്തതുമായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. വീട്ടിലെത്തി കാലുകൾ കഴുകിയതിന് ശേഷം ഒപ്പി ഉണക്കി വിരലുകളുടെ ഇടയിൽ നമുക്ക് ടാൽക്കം പൗഡർ ഇടാവുന്നതാണ്. പിന്നെ ചെരുപ്പുകൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ നഖങ്ങൾ കൃത്യമായിട്ട് വെട്ടി സൂക്ഷിക്കുക. ഈ ഒരു മഴക്കാലത്ത് നഖത്തിന്റെ ഇടയിൽ അഴുക്കുകൾ കയറിയിരുന്ന് അതും അണുബാധയ്ക്ക് കാരണമാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നഖങ്ങളുടെ വശങ്ങൾ ഉള്ളിലേക്ക് കയറ്റി വെട്ടാതെ കൃത്യമായിട്ട് വെട്ടാൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ കണ്ടുവരുന്ന ഒരു സ്കിൻ ഡിസീസാണ് എക്സിമ. പ്രായമായവരിലും കുട്ടികളിലും കൂടുതലായിട്ടുമാണ് ഇത് കാണുന്നത്. ഇത് വരാൻ പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത് വരണ്ട ചർമ്മം കാരണമാണ്. ചൊറിച്ചില്, തൊലി അടർന്നു പോവുക, ചുവന്ന തടിപ്പ് എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. കുളിക്കാൻ തണുത്തതോ ഇളം ചൂടുള്ളതോ ആയിട്ടുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഉരച്ചു കഴുകുന്നതൊക്കെ ഒഴിവാക്കുക. കാരം കുറഞ്ഞ സോപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മോയ്സ്ചറൈസർ പുരട്ടുക. പിന്നെ വിരലുകളുടെ ഇടയിൽ മോയ്സ്ചറൈസർ ഒഴിവാക്കുകയും കൂടി ചെയ്യുക. വെള്ളം ആവശ്യത്തിന് കുടിക്കാനും ശ്രദ്ധിക്കുക. ബാക്ടീരിയ മൂലമുള്ള അണുബാധയും ഈ ഒരു സീസണിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പ്രതിരോധ ശേഷി കുറവുള്ളവർക്കും പോഷകാഹാര കുറവുള്ളവർക്കും ഒക്കെയാണ് ഇത് കണ്ടുവരുന്നത്. വേദനയോട് കൂടിയിട്ടുള്ള ചുവപ്പ്, പഴുത്ത കുരുക്കള്, നീരൊലിപ്പ് എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പൊ ചെളിയുള്ള വെള്ളത്തിൽ ചവിട്ടുന്നത് ഒഴിവാക്കുക. കാലുകളിലെ ചെറിയ മുറിവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണങ്ങുന്നത് വരെ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ് കേട്ടോ. സ്വന്തം നിലയിലുള്ള ചികിത്സ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് അത് ട്രീറ്റ്മെന്റ് നടന്നൊക്കെയാണെങ്കിലും നമുക്കിതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈദ്യപ്പിച്ചത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമായിട്ടുണ്ട്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് പേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കീഴ്പ്പെടുത്തുന്ന ഒന്ന്, അത് മനുഷ്യനോട് മനുഷ്യന് തോന്നുന്ന ലഹരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് ചോദിച്ചാൽ അത് മദ്യമോ മറ്റു വസ്തുക്കളോ ഒന്നുമല്ല, മനുഷ്യരാണ്. ചിലരെ നമ്മൾ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, പിന്നെ പതുക്കെ പതുക്കെ അവരില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഫോൺ നോക്കുന്നത് അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നറിയാനാണ്. രാത്രി കിടക്കുമ്പോൾ അവസാനമായി സംസാരിക്കുന്നതും അവരോടായിരിക്കും. അത് ഒരു വല്ലാത്ത അഡിക്ഷനാണ്. അവരില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ആ മനുഷ്യൻ എന്ന ലഹരിയിൽ നമ്മൾ അറിയാതെ തന്നെ വീണുപോകുന്നു. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിശാഗന്ധിയിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എന്ന ലഹരിയെക്കുറിച്ചാണ്. ഈ ലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ആ വ്യക്തി അടുത്തില്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പിടച്ചിലുണ്ട്. അവരുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയാൽ, അല്ലെങ്കിൽ അവർക്ക് തിരക്കായതുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ അന്നത്തെ ദിവസം തന്നെ വല്ലാത്തൊരു മൂഡിലേക്ക് അങ്ങ് പോകും. നമ്മൾ ശരിക്കും അവരിലേക്ക് ഡിപ്പെൻഡൻ്റായി പോവുകയാണ്. അവരുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ, ആ ചിരി കണ്ടില്ലെങ്കിൽ എന്തോ ഒരു വലിയ കുറവുള്ളതുപോലെ നമുക്ക് തോന്നും. ശരിക്കും ഈ മനുഷ്യർ എന്ന് പറയുന്നത് മരുന്നില്ലാത്ത ഒരസുഖം പോലെയാണ്. അവരുടെ സാന്നിധ്യം മാത്രമാണ് അതിനുള്ള ഒരേ ഒരു മരുന്ന്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാക്കുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ശരിക്കും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ലൈഫിൽ ഒരു ലഹരിയായി മാറുന്നത്? നമ്മൾ ഒരാളിലേക്ക് ആകർഷ്ടരാകുന്നത് അവരുടെ സൗന്ദര്യം കൊണ്ടോ പണം കൊണ്ടോ ഒന്നുമല്ല, അവരുടെ ചെറിയ ചില ശീലങ്ങൾ, അവർ സംസാരിക്കുന്ന രീതി, നമ്മളെ നോക്കുന്ന നോട്ടം, അല്ലെങ്കിൽ നമ്മുടെ സങ്കടം കേൾക്കാനുള്ള അവരുടെ ഒരു ക്ഷമ, ഇതൊക്കെയാണ് നമ്മളെ അവരിലേക്ക് അടിമയാക്കുന്നത്. ചിലപ്പോൾ വളരെ കാഷ്വലായിട്ട് അവർ പറയുന്ന ഒരു വാക്ക് മതി, നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ മാറി സന്തോഷം പൂത്തുലയാൻ. നമ്മളെ ഇത്രത്തോളം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന ചിന്തയാണ് അവരെ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ലഹരിയാക്കി മാറ്റുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശീലമായി മാറുന്ന മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് നിശാഗന്ധിയിൽ പറയുന്നത്. ഈ മനുഷ്യൻ എന്ന ലഹരി അത് പ്രണയത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ലഹരിയിലാകാം. എത്ര സങ്കടം വന്നാലും അവനോട് അല്ലെങ്കിൽ അവളോട് ഒന്ന് സംസാരിച്ചാൽ ആശ്വാസം കിട്ടുന്ന ചില സൗഹൃദങ്ങൾ. എന്ത് പൊട്ടത്തരം വേണമെങ്കിലും യാതൊരു ജഡ്ജ്മെൻ്റും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു സ്പേസ്. ആ ഒരു സുഹൃത്ത് പെട്ടെന്ന് നമ്മളോട് സംസാരിക്കാതെ ആയാൽ, അല്ലെങ്കിൽ അവർക്ക് വേറെ പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സങ്കടമുണ്ട്. അതും ഈ ലഹരിയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ആ വ്യക്തിയുടെ ആ ഒരു കംഫർട്ട് സോണിന് അത്രത്തോളം അഡിക്റ്റായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ലഹരി. പ്രണയത്തിൽ മാത്രമല്ല, സൗഹൃദത്തിലും ചിലപ്പോഴൊക്കെ ഈ ലഹരിയുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പാട്ടുകളുടെ ലോകത്ത് നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ്. മനുഷ്യന് മനുഷ്യൻ ലഹരിയായി മാറുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ നമുക്കൊക്കെ ഈ ലഹരി ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ലഹരിക്ക് ഒരു അപകടം കൂടിയുണ്ട്. നമ്മൾ അത്രത്തോളം വിശ്വസിച്ച് സ്നേഹിച്ച് ശീലമാക്കി മാറ്റിയ ആൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് പോയാൽ അത് നൽകുന്ന ആ ഒരു വേദനയുണ്ട്. അത് മറ്റെന്തിനേക്കാളും വലുതായിരിക്കും. വിത്ഡ്രോവൽ സിൻഡ്രോം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. അവരുടെ ഓർമ്മകൾ ആ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അവരൊപ്പമില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് ഒരിക്കലും തയ്യാറാകില്ല. ആ ശൂന്യത നികത്താൻ മറ്റൊരാൾക്കും കഴിഞ്ഞെന്നും വരില്ല എന്നതാണ് മറ്റൊരു സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലഹരിയുടെ ഏറ്റവും വലിയ അപകടം. ആക്ച്വലി അത് അനുഭവിച്ചവർക്ക് മാത്രമേ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു നോവാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മനുഷ്യനെ ലഹരിയാക്കുന്നവരെ കുറിച്ചുള്ള ചില ചിന്തകളാണ് നിശാഗന്ധിയിൽ ഇന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയാലും അവരുടെ ഒരു ഹാങ് ഓവർ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ബാക്കിയുണ്ടാവും. അവർ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ, അവർ ഇഷ്ടപ്പെട്ടിരുന്ന നിറമുള്ള ഡ്രസ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ മറ്റാരെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളൊന്ന് പിടയും. അത് നമ്മളാ വ്യക്തിയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ്. സമയം എല്ലാം മായ്ക്കുമെന്ന് പറയുമ്പോഴും ഈ ലഹരിയുടെ ചില അംശങ്ങൾ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ തന്നെ കാണും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിശാഗന്ധിയിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഒരാളെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയുക അവരുടെ ഒരു വാക്കിനോ ചിരിക്കോ വേണ്ടി കാത്തിരിക്കാൻ കഴിയുക എന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അത്രത്തോളം എമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നാണല്ലോ അത് കാണിക്കുന്നത്. ആരെങ്കിലും ഒരാൾക്ക് നമ്മളും ഇതുപോലെയൊരു ലഹരിയായി ചിലപ്പോൾ മാറുന്നുണ്ടാവും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിരിയും സംസാരവും മറ്റൊരാളുടെ ദിവസത്തെ മനോഹരമാക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ മനുഷ്യനെന്ന ലഹരിയെ നമുക്ക് ആസ്വദിക്കാം. പരസ്പരം ഉപാധികളൊന്നുമില്ലാതെ സ്നേഹം കൊടുക്കാം, കേൾക്കാം. ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

Yeah.

ನಿಜರಿದ ನಿಜರಿದ ನಿಜರಿದ ನಿಜರಿದ ನಿಜರಿ ನಿಜರಿ ಸರಿಗರಿ ಸರಿಗರಿ.

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.